ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 27ലൂടെയാണ്. 1953 ജൂലൈ 27 കൊറിയൻ യുദ്ധം യുദ്ധവിരാമ സന്ധിയിൽ ഒപ്പുവെച്ച് അവസാനിച്ചിരിക്കുന്നു. 2015 ജൂലൈ 27 APJ അബ്ദുൽ കലാം അന്തരിച്ചു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. നമ്മുടെ ആയുസിന്റെ അധിക പങ്കും എവിടെയാണ്? സംശയമില്ല, ഇന്നലകളുടെ ശവപ്പറമ്പിലാണ്. അവിടെ അലഞ്ഞു തിരിയുന്നതിനാണ് നമ്മൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. തൂവിപ്പോയ പാലിനു വേണ്ടി കരയരുത് എന്ന ചൊല്ല് നമുക്കറിയാമെങ്കിലും അതിനുവേണ്ടി കരയുന്നവരാണ് നമ്മളിൽ പലരും. ഇത് നമ്മുടെ മനസ്സിന്റെ ശാന്തിയെയും സുഖത്തെയും ഇല്ലാതാക്കുന്നു. ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തകൾ സത്യത്തിൽ നമ്മളെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ഇരുട്ടറയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജീവിതത്തിലെ പരാജയങ്ങളുടെ കൂമ്പാരം തിരിച്ചും മറിച്ചും പരിശോധിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും നേടാനാവില്ല. ഭൂതകാലത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കാതിരിക്കൂ. ഭൂതകാലത്തെക്കുറിച്ച് പരാതിപ്പെടാതിരിക്കൂ. ഇരുളടഞ്ഞ ഇന്നലകളുടെ വാതിലുകൾ അടച്ചിടൂ. മറക്കേണ്ടത് മറക്കാൻ കഴിയാതെ ജീവിതത്തിൽ ആർക്കും ഒരു സൗഭാഗ്യവും നേടാനാവുകയില്ല. ഡീ ക്ലട്ടറിംഗ് എന്നൊരു വിദ്യ മിനിമലിസത്തിന്റെ ഭാഗമായി ഇപ്പോൾ വ്യാപകമാണ്. മറ്റൊന്നുമല്ല അതർത്ഥമാക്കുന്നത്, കളയുക എന്നതുതന്നെയാണ്. തന്റെ സുഹൃത്തുക്കളുടെ പുസ്തകങ്ങൾ വായിക്കുകയും അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ആധുനിക ലോകത്തിൽ സൌഭാഗ്യമെന്നത് അപ്രാപ്യമായ ഒരു പ്രതിഭാസമാണെന്ന നിഗമനത്തിലാണ് താൻ എത്തിച്ചേരുന്നതെന്ന് ബർട്രൻ റസൽ പറയുന്നു. എന്നാൽ തന്റെ തോട്ടക്കാരനോട് സംസാരിക്കുമ്പോൾ ഈ ധാരണ തികച്ചും അബദ്ധമാണെന്ന് തനിക്ക് തോന്നുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പ്രവൃത്തി ചെയ്യാതെ ആരൊരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുവോ അയാൾ സ്വന്തം മനസ്സിനെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളുടെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുകയും വിവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കൂരിരുട്ടിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക? പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരായാലും എന്തായിരിക്കും മറുപടി പറയുക? ആ, അത് ന്യായമായ ചോദ്യമാണെന്ന് തന്നെയായിരിക്കും. അപ്പോഴൊക്കെ ഓർക്കുക, മനുഷ്യൻ മനുഷ്യനായത് കാടും മലയും വെട്ടിത്തെളിച്ചു തന്നെയാണ്. വളരെ ലളിതമായ ഒരു ചോദ്യം ഓരോ ശ്രോതാവിനോടും ചോദിക്കുകയാണ്, വഴി എന്നാൽ എന്താണ്? പലരും പല ഉത്തരങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഏറ്റവും ലളിതമായ ഒരു ഉത്തരം പറഞ്ഞു തരട്ടെ, നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി. നമുക്ക് മുന്നേ നടന്നവർ തെളിച്ചിട്ട വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. പുതിയ വഴികൾ തെളിക്കുന്നവരും നമുക്കൊപ്പമുണ്ട്. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളുടെ കൊടുങ്കാറ്റെന്നും പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളുടെ കൂരിരുട്ടെന്നും പറഞ്ഞ് വിരട്ടാൻ നോക്കരുത്. മിന്നാമിനുങ്ങുകൾ എത്ര കൂരിരുട്ടായാലും അതിനുള്ള വെളിച്ചം അതുണ്ടാക്കും. അത് നുറുങ്ങുവെട്ടമാണെങ്കിൽ അതേക്കാൾ അതിശക്തമായ സൗര തേജസ് ഉള്ളിലുള്ളവരാണ് മനുഷ്യർ എന്ന് മറന്നുപോകരുത്. അതുകൊണ്ട് ആ സൗര തേജസ് മറ്റുള്ളവർക്ക് കൂടി വെളിച്ചമേകും വിധം സജീവമാകും. ഉണരൂ, എഴുന്നേൽക്കൂ, ആലസ്യത്തിന്റെ പുതപ്പിൽ നിന്ന് പുറത്തിറങ്ങൂ.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഇന്നത്തെ കാലത്ത് സത്യത്തിന് മൂല്യശോഷണം വന്നിരിക്കുന്നു. എവിടെയും വഞ്ചനയും അഴിമതിയുമാണ് നടക്കുന്നതെന്ന് നമ്മൾ പരാതിപ്പെടുന്നു. ആ പരാതിയിൽ അന്തർലീനമായിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സത്യം അതിന്റെ പൂർണ്ണ അവസ്ഥയിൽ വിരാജിച്ചു എന്നല്ലേ? ഈ കാലമാണ് പൊയ്ക്കാലം എന്നല്ലേ? എന്നാൽ ഇതേ പരാതി അരനൂറ്റാണ്ട് മുമ്പും ഉണ്ടായിരുന്നു, ഒരു നൂറ്റാണ്ട് മുമ്പും ഉണ്ടായിരുന്നു. ഹിരൺമയേന പാത്രേന സത്യസ്യാപി ഹിതം മുഖം എന്ന് ആയിരം ആയിരം വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ടതാണെങ്കിൽ അന്നേ സത്യത്തെ അത്രത്തോളം പ്രാധാന്യത്തോടെ കരുതിയിരുന്നു എന്നല്ലേ അർത്ഥം? അതായത് സത്യത്തിന് മൂല്യശോഷണം അന്നേയുണ്ട് എന്നുതന്നെയല്ലേ? മനുഷ്യൻ സ്വാർത്ഥനായ കാലം മുതൽ സത്യത്തിന് ശോഷണം സംഭവിച്ചു എന്നർത്ഥം. അതായത് അടിസ്ഥാനപരമായി മനുഷ്യൻ ഏതൊരു ജീവജാലത്തെയും പോലെ സ്വാർത്ഥനാണ്. ഇരയ്ക്കും ഇണയ്ക്കും സ്വാർത്ഥത, തനത് സ്വഭാവമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സ്വാർത്ഥതയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് മനുഷ്യൻ ബന്ധങ്ങൾക്ക് രൂപം കൊടുത്തത്, കുടുംബ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയത്, സാമൂഹിക ക്രമങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അവയുടെ നിലനിൽപ്പിനു വേണ്ടി നമ്മൾ സൃഷ്ടിച്ചവയിൽ വച്ച് ഏറ്റവും പ്രധാനമായൊരു ഘടകമാണ് സത്യം. അതായത് സ്വാർത്ഥത തനതു ഗുണമാണ്, സത്യം കൃത്രിമമാണ്. വിജയപരാജയങ്ങളില്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സ്വാർത്ഥതയും സത്യവും തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധം സദാ നടക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ സത്യം ഇടയ്ക്കിടെ പാളിപ്പോകാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, പാളിപ്പോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ കാലത്തും സത്യത്തിന് മൂല്യശോഷണം വന്നു എന്ന് അതാത് കാലത്തെ മനുഷ്യർ രേഖപ്പെടുത്തുന്നത്. കെട്ടകാലമാണെന്നും അതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ചേ തീരൂ എന്നുമുള്ള പരാതികൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. സത്യമേവ ജയതേനാനൃതം എന്നും മറ്റുമുള്ള ഉത്കൃഷ്ട ചിന്താശകലങ്ങൾ നമുക്ക് കാണാപാഠമാണ്. എന്നാൽ അത്രയും പൂർണമായി സത്യത്തിലൂടെ മാത്രമേ വ്യാപരിക്കുകയുള്ളൂ എന്ന് ശഠിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ സ്വാതന്ത്ര്യമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടുതന്നെ സത്യത്തെ സ്വീകരിക്കുന്നത് നിർബന്ധ ബുദ്ധിയിലൂടെ ആകരുത്. അത് മനുഷ്യ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. നേരും നിറയും തിരിച്ചറിയാനുള്ള വൈഭവം നമ്മുടെ മസ്തിഷ്കത്തിന് സിദ്ധിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് ജീവിതത്തിൽ ഇതിനെയൊക്കെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു മനുഷ്യന് പൂർണമായും നിസ്വാർത്ഥമാകാനാകുമോ? എങ്കിലത് ജീവിവർഗത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യത കുറവാണ്. മനുഷ്യനിലും മറ്റേതൊരു ജീവിയിലേതെന്നതുപോലെ സ്വാർത്ഥതയുടെ അനുരണനങ്ങളുണ്ട്. അതുകൊണ്ടുതന്നെ 100% സത്യവദ ധർമ്മം ചര എന്നത് സാധ്യമാക്കാൻ കഴിയില്ല തന്നെ. സത്യം സത്യമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആരും അഴിമതി ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ചതിക്കരുതെന്ന് വിചാരിക്കുന്നു. പക്ഷേ സമഗ്രമായി ഒന്ന് സ്വയം വിശകലനം ചെയ്തു നോക്കൂ. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം അംശരൂപത്തിൽ നമ്മളിലുണ്ട്. അത് മറച്ചുവെച്ചിട്ടാണ് ഈ ചുറ്റുപാടുകൾ മുഴുവൻ സത്യത്തിന്റെ പൂക്കൾ കൊണ്ട് നിറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാകട്ടെ ചുറ്റുമുള്ളവർ അങ്ങനെയുള്ളവരാകണമെന്ന് നമ്മൾ ശഠിക്കുന്നു. നമ്മൾ സ്വയം മറച്ചുപിടിക്കുന്ന സ്വാർത്ഥത, ചതി, ഭ്രമം എന്നിവയൊക്കെ അവരിലുമുണ്ട്. അതവിടെവിടെ നിന്ന് പൊട്ടിമുളച്ചു വരുന്നത് നമുക്കിഷ്ടമല്ല. നമ്മളത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പരാതി പറഞ്ഞു തുടങ്ങും. ഇതെന്തു ലോകമാണ്! സത്യം മരിച്ചു കഴിഞ്ഞു. ഇവിടെ ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയുമില്ല, ഉത്തരവാദിത്വമില്ല എന്നൊക്കെ നമ്മൾ പറയും. ഇത് കെട്ടകാലമെന്ന് പരാതിപ്പെടും. സത്യത്തിന് ഒരു നിയത രൂപമില്ല എന്നോർക്കണം. അത് സ്റ്റേബിളായി നിൽക്കുകയില്ല. അതുകൊണ്ട് ഓർക്കുക, എല്ലാ കാലവും ഇക്കാര്യത്തിൽ ഇതുപോലെയൊക്കെ തന്നെയാണ്. അല്ലാതെ പഴയ കാലങ്ങൾ സത്യത്തിന്റെ തിളക്കമുള്ള കാലങ്ങളാണെന്നും പുതിയ കാലം സത്യത്തിന്റെ പൊയ്ക്കാലമാണെന്നും കരുതുന്നത് അത്ര കണ്ട് ശരിയല്ല തന്നെ. ഓർക്കുക, മനുഷ്യനുള്ളിടത്തോളം, നിസ്വാർത്ഥരാകാത്തിടത്തോളം ലോകം എക്കാലത്തും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. ശാസ്ത്ര സാങ്കേതികത്വങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വ്യത്യാസം മാത്രം. അതുകൊണ്ട് അതാത് കാലം പഴയ കാലങ്ങളെക്കാൾ മികച്ചതാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഓർക്കുക.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ഇളനീല ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയിൽ മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും അംഗങ്ങളാണ്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ദൌത്യസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശിപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതിക വിദ്യയുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസിത ഇന്ത്യയുടെ ചാലകശക്തിയും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവതയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലെ പങ്കാളികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ദേശീയ വെല്ലുവിളികൾ നേരിടുന്നതിലേക്കും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്കും യുവജനങ്ങളുടെ ഊർജം വിനിയോഗിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾ നാടിന്റെയും സമൂഹത്തിന്റെയും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിലേക്ക്

0: ഉത്സവം ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7,980 ഉയർന്നു. ആകെ 8,589 പേരെ അറസ്റ്റ് ചെയ്തു. 6,389 ഗ്രാമിലധികം MDMA 726 കിലോയിലധികം കഞ്ചാവും 4,626 ഗ്രാമിലധികം ഹാഷിഷ് ഓയിലും ഇതുവരെ പിടിച്ചെടുത്തു. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 9 വിദ്യാനഗറിലെ പൊതുപരിപാടി പങ്കെടുത്ത ശേഷം നായന്മാർമൂല TAHSSൽ ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. KM അഭിജിത്ത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാച്ചിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വാ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു സ്വർണം നേടി. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനുവിന് സ്വർണം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ചു. ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡലാണിത്. രാജ്യത്തിനു വേണ്ടി സ്ഥിരമായി മെഡൽ നേടുന്ന ചാനുവിന്റെ പ്രകടനങ്ങൾ അസാധാരണമായ സമർപ്പണത്തെയും പരിശ്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭാരോദ്വഹനത്തിലെ മഹത്തായ അധ്യായമാണിതെന്നും മീരാഭായ് ചാനു ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ഇന്ത്യയുടെ ആദ്യ ഭാരോദ്വഹന താരമെന്ന നിലയിൽ ചാനുവിന്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയതായി അമിത്ഷായും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരം ശ്രീകാന്ത സിംഗ് ചെനമ്പം വെള്ളി മെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയുടെ പുരുഷ ഭാരോദ്വഹന താരം ഋഷികാന്ത സിംഗ് ചെനമ്പത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചെനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മസ്തിഷ്ക മരണത്തെ തുടർന്ന് മരിച്ച പ്രശസ്ത സീരിയൽ നാടക നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മുരുകൻ പനവിള 5 പേർക്ക് പുതുജീവനേകും. കരൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയാണ് ദാനം ചെയ്തത്. മാതൃകാപരമായ തീരുമാനമെടുത്ത മുരുകന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി K മുരളീധരൻ ആദരമറിയിച്ചു. കുടുംബത്തിന്റെ വിയോഗത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണമില്ലിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ കത്തിനശിച്ചു. ശ്രീരാമപാദമുദ്രയും ജടായു ശില്പവും ഒക്കെയായി രാമായണ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതാണ് കൊല്ലം ജടായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രദർശനം. രാമായണ മാസത്തിൽ ധാരാളം വിശ്വാസികൾ ക്ഷേത്രദർശനത്തിനെത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
1: കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് രാമായണ കഥയുമായി ബന്ധപ്പെട്ട ജടായുപാറ. ജടായുപാറ മുകളിലെ നിലയ്ക്കാത്ത കാറ്റും കാഴ്ചകളും സന്ദർശകരുടെ മനസ്സിൽ രാമായണ കഥാമുഹൂർത്തങ്ങൾ നിറയ്ക്കും. രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ പക്ഷിശ്രേഷ്ഠൻ ജടായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജടായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജടായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 അടി ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീര ജടായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ശ്രീരാമന്റെ ഇടതുപാദം പാറമുകളിൽ പതിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന അടയാളം പവിത്രമായി കാണുന്നു. രാമായണ മാസത്തിൽ വിശ്വാസികൾ കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തി പുരാണ കഥാസന്ദർഭങ്ങൾ പുതുതലമുറയ്ക്ക് വിശദീകരിച്ചു നൽകാൻ ഇഷ്ടപ്പെടുന്നു.
0: ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം സൺഡേ ഫൺ

കോൺറൈഡ് ബുള്ളറ്റ് യാത്ര സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിന്റെയും ഫോഗി മൌണ്ടൻ അമ്യൂസ്മെന്റ് പാർക്ക് ആൻഡ് റിസോർട്ടിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണനെ മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി തട്ടിപ്പിന് ശ്രമിച്ച കേസിൽ പിടിയിലായ രണ്ട് ഡൽഹി സ്വദേശികളെ കോഴിക്കോട്ടെത്തിച്ചു. ഈസ്റ്റ് ഡൽഹി സ്വദേശികളായ ഗൌരവ്, നിതിൻകുമാർ എന്നിവരെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് ഡൽഹി ഗാസിപ്പൂരിൽ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി വാടക വീടുകളിൽ കഴിഞ്ഞ രോഗികളായ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ കേരള അർബൻ സൌത്ത് റിസോർട്ട് സെന്റർ സ്നേഹ വീടൊരുക്കി. മസ്കുലർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കും മീഞ്ചന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കുമാണ് വീടൊരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ, കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ശ്രീകല മേനോൻ രചിച്ച ടാർഗറ്റ് എന്ന കഥ കേൾക്കാം. നഗരവും മനുഷ്യരെ പോലെ ക്ഷീണിച്ചു തുടങ്ങിയ ഒരു രാത്രിയിൽ 7:30 ട്രെയിൻ കിട്ടാൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഓടുന്നതിനിടയിലാണ് ഞാൻ ജുവലിനെ ആദ്യമായി കണ്ടത്. പകുതി ഷട്ടറിട്ട ഒരു ബേക്കറിയിൽ നിന്നും കയ്യിലൊരു പൊതിയുമായി അവൾ എന്നോടൊപ്പം കൂടി. മെട്രോയിലേക്കാണോ? അവൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. അതെ, എങ്ങോട്ടാ? മട്ടാഞ്ചേരി. മഹാരാജാസിൽ ഇറങ്ങി ബസ്സിൽ പോകണം. ചേച്ചി എങ്ങോട്ടാ? വൈറ്റില. ആ, ഈ മെട്രോ വന്നത് ഒരു സൗകര്യമായല്ലേ, അവളുടെ ആത്മകഥം പോലെ പറഞ്ഞു. ട്രെയിൻ വന്ന് നിന്നപ്പോൾ ഇറങ്ങുന്നവരുടെയും കയറുന്നവരുടെയും ഉന്തിനും തിരക്കിനുമിടയിൽ അവൾ അതിവിദഗ്ധമായി നുഴഞ്ഞു കയറുന്നത് അതിലൊട്ടും വിദഗ്ധയല്ലാത്ത ഞാൻ നിരാശയോടെയും അല്പം അസൂയയോടെയും നോക്കി നിന്നു. ഒരു വിധേന ഉള്ളിലേക്ക് കയറിപ്പറ്റി കമ്പിയിൽ പിടിച്ചു നിന്നപ്പോഴാണ് അവളുടെ ശബ്ദം കേട്ടത്. ചേച്ചി ഇങ്ങോട്ട് വാ, ഇവിടെ സീറ്റുണ്ട്. അവൾ തന്റെ ബാഗ് സൈഡിൽ വെച്ച് എനിക്ക് വേണ്ടി സീറ്റ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആശ്വാസത്തോടെ അവളോട് നന്ദി പറഞ്ഞ് സീറ്റിലമർന്നതും അവൾ ചിരിച്ചു. എന്റെ പേര് ജുവൽ. എന്താ ചേച്ചിയുടെ പേര്? ജുവൽ. പേര് പോലെ തന്നെ സുന്ദരിയായിരുന്നു അവൾ. അവളുടെ വെളുത്ത നിറവും തോളറ്റം വരെ വെട്ടിയിട്ട അല്പം ചെമ്പിച്ച മുടിയും കണ്ടപ്പോൾ മട്ടാഞ്ചേരിയിലെ ഏതെങ്കിലും പുരാതന ജൂത കുടുംബത്തിലെ അംഗമായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. എന്റെ ഊഹം തെറ്റിയില്ല. നഗരത്തിലെ ഒരു ഫിനാൻഷ്യൽ കമ്പനിയിലാണ് ജുവലിന് ജോലി. പപ്പ 4 വർഷമായി നട്ടലിൽ പരിക്ക് പറ്റി കിടപ്പിലാണ്. ചേച്ചി ബസ് ഡ്രൈവറായിരുന്നു. മമ്മി ലേക്ക് ഷോറിൽ നഴ്സായിരുന്നു. ഇപ്പോൾ ശ്വാസംമുട്ടൽ കാരണം പണിക്ക് പോകാറില്ല. എന്റെ താഴെ ഒരനിയനുണ്ട്, ജോയൽ. ഒന്ന് നിർത്തി അവൾ തുടർന്നു. ഇന്നവന്റെ പിറന്നാളാണ്. കേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അവൻ പിണങ്ങും. ആ ബേക്കറിക്കാരന്റെ തെറി മുഴുവൻ കേട്ടിട്ടാണ് കട തുറപ്പിച്ചത് വാങ്ങിയത്. അവൾ കയ്യിലെ പൊതി തൊട്ട് കാണിച്ചു. ജുവലിനെ ഞാൻ ഇതുവരെ ഈ സമയത്ത് കണ്ടിട്ടില്ലല്ലോ. അവൾ തന്റെ ചെമ്പൻ മുടി ചെവിയുടെ പിന്നിലേക്ക് ഒതുക്കി. മാർച്ച് മാസമല്ലേ ചേച്ചി, എക്സ്ട്രാ ടൈം ജോലി ചെയ്യണം. എന്നാലേ ടാർഗറ്റ് എത്തിക്കാൻ പറ്റൂ. ഇപ്പോൾ തന്നെ ഞാൻ പുറകിലാണ്. മാർച്ച് 30 ടാർഗറ്റ് തീർച്ചില്ലെങ്കിൽ പണി പോവും, അവൾ അല്പം നിരാശയോടെ പറഞ്ഞു. കുറേ ശ്രമിച്ചിട്ട് കിട്ടിയ പണിയാണ്. കഴിഞ്ഞ 2 വർഷം ഒരുവിധം പിടിച്ചു നിന്നു. ഈ ജോലിയും ഇല്ലാതായാൽ ഒന്നും പറയാതെ ഞാൻ എല്ലാം കേട്ടിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ പലരും ഇതുപോലെ ടാർഗറ്റ് തികയ്ക്കാൻ ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. HR സെക്ഷനിലായതുകൊണ്ട് അത്തരം സമ്മർദ്ദങ്ങൾ എന്നെ ബാധിക്കാറില്ല. മഹാരാജാസ് എത്തിയപ്പോൾ അവൾ എണീറ്റ് യാത്ര പറഞ്ഞു. ശരി ചേച്ചി, ഇറങ്ങട്ടെ, നാളെ കാണാം. ട്രെയിനിന്റെ വീതിയേറിയ വാതിൽ കൂടി അവൾ ഇറങ്ങിപ്പോകുന്നത് നോക്കിയിരുന്നു. വീടെത്തിയപ്പോഴേക്കും 8 മണിയായി. സിറ്റൌട്ടിൽ വിളക്ക് കണ്ടില്ല. ഇരുട്ടത്ത് നിഴലനങ്ങി. ദിവസം തോറും വൈകിട്ടാണല്ലോ യജമാനത്തിയുടെ വരവ്.

0: മനുഷ്യൻ വിശന്ന് ചാവാറായി. ഒരു വഴക്കിനുള്ള സമയമോ ശേഷിയോ ഇല്ലാത്തതുകൊണ്ട് ഒന്നുമിണ്ടാതെ ഉള്ളിലേക്ക് ചെന്നു. ജുവലിനെ തൽക്കാലം മനസ്സിൽ നിന്നിറക്കിവിട്ട് അടുക്കളയിൽ ചെന്നപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച പാത്രങ്ങളെല്ലാം അതേപടി സിങ്കിൽ കിടക്കുന്നു. ഫ്രിഡ്ജിൽ നിന്ന് ചോറും കറികളും എടുത്ത് കുക്കറിൽ ചൂടാക്കാൻ വെച്ചു. മേല് കഴുകി വന്ന് ചോറും കറിയുമായി അച്ഛൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അച്ഛന്റെ മൂത്രസഞ്ചി മാറ്റി മേലൊക്കെ തുടച്ച് വൃത്തിയാകുമ്പോൾ അച്ഛന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മോൾ ഹോംവർക്ക് ബുക്കുമായി വന്നു. എല്ലാം കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കുമ്പോഴാണ് ഓർത്തത് ഗ്യാസ് കഴിയാറായി, പുതിയത് ബുക്ക് ചെയ്തിട്ടില്ല, മോളുടെ ഫീസ് അടയ്ക്കണം, അച്ഛന്റെ മരുന്ന് തീരാറായി. അപ്പോൾ എനിക്ക് ജുവലിനെ വീണ്ടും ഓർമ്മ വന്നു. എനിക്കുമുണ്ടല്ലോ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ടാർഗറ്റുകൾ. പിന്നീടുള്ള ദിവസങ്ങളിൽ പലപ്പോഴും ഞാൻ ജുവലിനെ കണ്ടു. കാണുമ്പോഴൊക്കെ അവൾ വാതോരാതെ സംസാരിച്ചു. ഉള്ളിലെ വിഷമങ്ങളൊക്കെ അവൾ ആരോടൊക്കെയോ സംസാരിച്ച് തീർക്കുകയാണെന്ന് തോന്നും. ഞാൻ ഒരിക്കലും എൻ്റെ പ്രാരാബ്ദങ്ങൾ അവളോട് പറഞ്ഞില്ല, അവൾ ചോദിച്ചതുമില്ല. എൻ്റെ ഫോൺ നമ്പർ വാങ്ങി സ്നേഹചിഹ്നത്തോടുകൂടി അവൾ എന്നും രാവിലെ എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചു. മാർച്ചിലെ അവസാന ദിവസങ്ങളിൽ ഒരിക്കൽ ഞാൻ അവളെ വീണ്ടും കണ്ടു. അന്നവൾ അധികം സംസാരിച്ചില്ല. അവളുടെ നീണ്ട നിശബ്ദത എന്നെ അസ്വസ്ഥയാക്കാൻ തുടങ്ങിയിരുന്നു. ചേച്ചി, പെട്ടെന്ന് അവൾ എൻ്റെ കൈപിടിച്ചു. ചേച്ചിക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ ചോദ്യഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു ഡെപ്പോസിറ്റ് എടുക്കാമോ? ടാർഗറ്റ് തികയ്ക്കാൻ ഒരു 20,000 കൂടി വേണം, അല്ലെങ്കിൽ അവർ പറഞ്ഞുവിടും. എന്ത് പറയണമെന്നറിയാതെ ഞാൻ അവളുടെ മുഖത്തേക്ക് ദയനീയതയോടെ നോക്കി. എൻ്റെ മുഖത്തെ ഭാവം കണ്ടിട്ടാവും അവൾ കൈ പതിയെ പിൻവലിച്ചു. സാരമില്ല ചേച്ചി, ചേച്ചിക്കുമുണ്ടല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഞാൻ ഇതുവരെ ചോദിച്ചില്ലെന്ന് മാത്രം. ചേച്ചിയുടെ പരിചയക്കാരിൽ ആർക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു ഡെപ്പോസിറ്റിന്റെ കുറവേ ഉള്ളൂ. ഞാൻ ആരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ? അവളുടെ കയ്യിൽ തട്ടി ഞാൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അന്നാണ് ജുവലിനെ ഞാൻ അവസാനമായി കണ്ടത്. അവളുടെ മെസ്സേജുകളും നിലച്ചു. മാർച്ച് 31 ഓഫീസിൽ ടാർഗറ്റ് തികച്ചവരുടെ പാർട്ടി ഉണ്ടായിരുന്നു. ആരോ നീട്ടിയ ബോക്സിൽ നിന്നും ഒരു ജിലേബി എടുക്കുമ്പോൾ എനിക്ക് ജുവലിന്റെ മുഖം വീണ്ടും ഓർമ്മ വന്നു. മെട്രോയിലെ തിരക്കിനിടയിൽ പലപ്പോഴും ഞാൻ അവളുടെ മുഖം തിരിഞ്ഞു. ചേച്ചി ഇവിടെ ഇരുന്നോളൂ, ഞാൻ ഇറങ്ങാറായി. ഞാൻ നെഞ്ചിടിപ്പോടെ തിരിഞ്ഞു നോക്കി. ചിരിച്ച മുഖവുമായി മറ്റൊരു പെൺകുട്ടി, ജുവലിനെ പോലെ. പുറകോട്ടോടി മറയുന്ന കറുത്ത നിഴലുകളെ നോക്കി മെട്രോയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഒരു നീറ്റിലായി ഉള്ളിൽ അവശേഷിക്കാൻ മാത്രം ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്തിനാണ്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നതാനും. കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തെ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനെ അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണമെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. പരീക്ഷാ പരിഷ്കരണ ബില്ലിന്മേലുള്ള ചർച്ചയിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനെയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം വിശ്വസനീയവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ ഐ ബി ഡയറക്ടർ തപൻ ദേഖ, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡൽഹിയിൽ വനിതാ ന്യൂനപക്ഷ കമ്മീഷനുകളുടെ തലപ്പത്തേക്ക് പുതിയ നിയമനം. ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ലതാ ഗുപ്തയെയും ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായി നിർമ്മൽ ജെയിനെയും നിയമിച്ചു. വനിതകളുടെ അവകാശ സംരക്ഷണം ശക്തിപ്പെടുത്തുക, സ്ത്രീ ശാക്തീകരണത്തെ പിന്തുണയ്ക്കുക, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി രേഖാഗുപ്ത വ്യക്തമാക്കി. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. മൻ കി ബാത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതറിയിച്ചത്. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോ ആണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 19577 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും സ്വതന്ത്ര കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടം എ താണുപിള്ളയുടെ ചരമവാർഷിക ദിനത്തിൽ ഓർമ്മകൾ പുതുക്കി നാട്. പട്ടം താണുപിള്ള 1970 ജൂലൈ 27-നാണ് അന്തരിച്ചത്. 1948 തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം പിന്നീട് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് ഒഡീഷയിൽ ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്തെ പല ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടത്തും പ്രളയസമാനമായ സാഹചര്യമാണുള്ളത്. കപാലി നദി കരകവിഞ്ഞൊഴുകി. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിതരായിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവാണ് സ്വർണമെഡൽ നേടിയത്. ചരിത്രവിജയം നേടിയ മീരാഭായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ആകെ 190 കിലോഗ്രാം ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് മീരാബായ് ചാനു സ്വർണം നേടിയത്. 2018 2022 സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ചാനുവിന്റെ തുടർച്ചയായ 3-ാം കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലാണിത്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ചനമ്പം ഋഷികാന്ത് സിംഗും 65 കിലോഗ്രാം വിഭാഗത്തിൽ രാജ മുത്തുപാണ്ഡിയും വെള്ളി മെഡൽ നേടി. ഇതോടെ ഒരു സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 4. അതിനിടെ പുരുഷന്മാരുടെ 55 കിലോഗ്രാം ബോക്സിംഗിൽ ജാതുമണി സിംഗും വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാറും ക്വാർട്ടർ ഫൈനലിൽ കടന്നു.
0: ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ ICC പുരുഷ T20 റാങ്കിംഗിൽ ഇന്ത്യ 1-ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. വെറ്റിനറി ഓഫീസർമാരുടെ നിയമനത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ച് കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ. KPSC ചെയർമാൻ ശിവശങ്കരപ്പ എസ് സഹുകാർ, ചില ഉദ്യോഗസ്ഥർ, 29 ഉദ്യോഗാർത്ഥികൾ എന്നിവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. KPSC അംഗം ശകുന്തള ദുണ്ടിഗൌർ നയിക്കുന്ന സമിതിയോട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 17 പ്രസിദ്ധീകരിച്ച നിയമന പട്ടിക അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മരവിപ്പിച്ചു. നിയമനത്തിനായി 80 ലക്ഷം രൂപ കൈ

0: കൂലി ആവശ്യപ്പെടുന്നതായ ശബ്ദരേഖയും അന്വേഷണ പരിധിയിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണമെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അതെ, ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? സമ്പത്തോ അധികാരമോ സുരക്ഷയോ? ഇവയെല്ലാം പ്രധാനമാണ്. പക്ഷെ ഇവയ്ക്കെല്ലാം മുൻപ് മനുഷ്യൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ഒരു ചെറിയ മുറി പോലും ചിലപ്പോൾ സ്വർഗമാകുന്നതും അതേ മുറി തന്നെ മറ്റൊരു നിമിഷം നരകമായി മാറുന്നതും. ഒരു ലളിതമായ പരീക്ഷണം സങ്കല്പിക്കൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഒരു മുറിക്കുള്ളിൽ കയറി വാതിലടയ്ക്കുന്നു. പുസ്തകം വായിക്കാം, സംഗീതം കേൾക്കാം, എഴുതാം, ഉറങ്ങാം, മണിക്കൂറുകളോ ദിവസങ്ങളോ അവിടെ ചെലവഴിക്കാം. ആ മുറി നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നില്ല. ഇനി മറ്റൊരു സാഹചര്യം, അതേ മുറി, അതേ കസേര, അതേ ജനൽ, അതേ വെളിച്ചം. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, വാതിൽ പൂട്ടിയത് നിങ്ങളല്ല, പുറത്തുനിന്ന് മറ്റൊരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ മുറിയുടെ അർത്ഥം പൂർണ്ണമായി മാറുന്നത്? കാരണം മാറിയത് മുറിയല്ല, മാറിയത് നിങ്ങളുടെ നിയന്ത്രണബോധമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ സെൻസ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ പെർസീവ്ഡ് കൺട്രോൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളിൽ നമുക്ക് സ്വാധീനമുണ്ടെന്ന് വിശ്വസിക്കുന്ന നിമിഷങ്ങളിലാണ് മനുഷ്യ മനസ്സ് സുരക്ഷിതമായി അനുഭവപ്പെടുന്നത്. ആ ബോധം നഷ്ടപ്പെടുന്നിടത്താണ് അസ്വസ്ഥത ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ വാതിൽ ഒരാൾക്ക് ഏകാന്തതയും മറ്റൊരാൾക്ക് തടവറയുമായി അനുഭവപ്പെടാം. വാതിൽ അടഞ്ഞുകിടക്കുന്നതല്ല പ്രശ്നം, അത് തുറക്കാനുള്ള അവകാശം ആരുടെ കൈകളിലാണ് എന്നതാണ് യഥാർത്ഥ ചോദ്യം. മനുഷ്യർക്ക് പല കഷ്ടപ്പാടുകളും സഹിക്കാൻ കഴിയും, പക്ഷെ സ്വന്തം ജീവിതത്തിന്മേലുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം നഷ്ടപ്പെടുന്നത് അവർക്ക് ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്.

നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷം ആ സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ ആന്തരിക പ്രേരണ മനുഷ്യനിൽ ഉണരുന്നു. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ ജാക്ക് ബ്രഹ്മാണ് സൈക്കോളജിക്കൽ റിയാക്റ്റൻസ് തിയറി എന്ന ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് തന്നെ ചെയ്യണമെന്ന് തോന്നുന്നതും അവിടെ പോകരുത് എന്ന് കേൾക്കുമ്പോൾ അവിടേക്ക് പോകാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നതും ഈ മനഃശാസ്ത്രത്തിന്റെ ഭാഗമാണ്. കാരണം മനുഷ്യൻ നിയമങ്ങളോട് മാത്രമല്ല പ്രതികരിക്കുന്നത്, തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതോടാണ് കൂടുതൽ പ്രതികരിക്കുന്നത്. ഈ സത്യം നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും കാണാം. ഒരു ബന്ധത്തിൽ സ്നേഹമുണ്ടാകാം, കരുതലുണ്ടാകാം, സുരക്ഷയുണ്ടാകാം. പക്ഷേ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ആ ബന്ധം പതിയെ ഒരു വൈകാരിക തടവറയായി മാറും. ഇത് ചെയ്യരുത്, അവരോട് സംസാരിക്കരുത്, അവിടെ പോകരുത്, എന്റെ അനുവാദമില്ലാതെ ഒന്നും തീരുമാനിക്കരുത്. ഇത്തരം നിയന്ത്രണങ്ങൾ ആദ്യം കരുതലായി തോന്നാം, പിന്നീടത് ശ്വാസമുട്ടലായി മാറും. കാരണം മനുഷ്യന് സ്നേഹത്തോടൊപ്പം സ്വാതന്ത്ര്യവും ആവശ്യമാണ്. രണ്ടിലൊന്നും നഷ്ടപ്പെട്ടാൽ ബന്ധത്തിന്റെ സന്തുലിതാവസ്ഥ തകരും. ഇവിടെയാണ് ലെഡം തിയറിയുടെ ആഴം മനസ്സിലാകുന്നത്. മറ്റൊരാളെ നിയന്ത്രിക്കുന്നത് സ്നേഹമല്ല, അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. അവർക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ അവസരം നൽകുക, അവരുടെ വ്യക്തിത്വത്തെ ശ്വാസം മുട്ടിക്കാതിരിക്കുക, അവരെ നിങ്ങളുടെ ഭയങ്ങളുടെ തടവുകാരാക്കാതിരിക്കുക. കാരണം സ്നേഹം ഉടമസ്ഥാവകാശമല്ല, പരസ്പരം നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഇതേ സത്യം കുട്ടികളെ വളർത്തുന്നതിലും ബാധകമാണ്. എല്ലാ തീരുമാനങ്ങളും മാതാപിതാക്കൾ എടുത്തുകൊണ്ടിരുന്നാൽ കുട്ടി അനുസരണയുള്ളവനായേക്കാം, എന്നാൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ അവൻ പഠിക്കില്ല. ജോലിസ്ഥലത്തും ഇതുതന്നെയാണ് സ്ഥിതി. വിശ്വാസം ലഭിക്കുന്ന ജീവനക്കാരൻ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കും. നിരന്തര നിയന്ത്രണത്തിന് വിധേയനായവൻ ക്രമേണ തന്റെ സർഗാത്മകത നഷ്ടപ്പെടുത്തും. ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്ന് ഇതാണ്. മനുഷ്യർ സുരക്ഷിതരാകുന്നത് പൂട്ടിയ വാതിലുകൾക്കുള്ളിലല്ല, തുറക്കാനുള്ള താക്കോൽ സ്വന്തം കൈകളിലുണ്ടെന്ന വിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു ചെറിയ വീടിന് പോലും രാജകൊട്ടാരത്തിന്റെ സമാധാനം നൽകാൻ കഴിയുന്നത്. അതേസമയം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്വർണ്ണ കൂട് പോലും ചിലപ്പോൾ ഒരു ജയിലായി അനുഭവപ്പെടാം. ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാര്യം മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടാതിരിക്കുക എന്നതാണ്. അവരെ സ്നേഹിക്കുക, പിന്തുണയ്ക്കുക, ആവശ്യമുള്ളപ്പോൾ ഒപ്പമുണ്ടാവുക. പക്ഷെ അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ താക്കോൽ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ ശ്രമിക്കരുത്. കാരണം മനുഷ്യൻ വെറുതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സ്വതന്ത്രനായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്.

ഏത് വിലക്കിനോടും മനുഷ്യൻ വിപരീത ദൃഷ്ട്യാ പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു വിലക്കും മനുഷ്യന് ഇഷ്ടമല്ല. ഒരാൾ ചിലപ്പോൾ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നാടുവിട്ടു പോകുമായിരിക്കാം. പക്ഷെ അയാൾക്ക് ആരെങ്കിലും ഒരു വിലക്ക് കൽപ്പിച്ചാൽ അത് സഹിക്കാനാവില്ല തന്നെ. ഇംഗ്ലീഷിൽ ബ്ലിസ് എന്നൊരു വാക്കുണ്ട്. എന്താ അതിന്റെ അർത്ഥം എന്നറിയുമോ? വിലക്കുകൾ ഏതുമില്ലാത്ത സ്വാതന്ത്ര്യത്തോടുകൂടിയ ആനന്ദം എന്നാണ്. അതനുഭവിച്ചവർ ഈ ലോകത്ത് നന്നേ കുറവ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നവരെ? അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് അളന്നു കൊടുക്കാൻ കഴിയുന്ന ഒന്നാണോ സ്വാതന്ത്ര്യം? അങ്ങനെ ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം എന്നത് എന്താണെന്ന് പോലും മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. തിരിച്ച് ഭർത്താവിനെ നിയന്ത്രിക്കുന്ന ഭാര്യമാരുമുണ്ട്. അതുപോലെ ക്രെഡിറ്റായി അവർ കരുതി വച്ചിരിക്കുന്നു. സദാചാര കുടുംബങ്ങൾ സത്യത്തിൽ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവരാണ്. സ്വാതന്ത്ര്യത്തെ കുറച്ചെങ്കിലും ബലി കൊടുക്കാതെ കുടുംബം നിലനിർത്താനാവില്ല എന്നത് മറ്റൊരു സത്യം. നോക്കൂ, കുടുംബം എന്നത് അതിലെ വ്യക്തികൾ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവരവരുടേതായ വ്യക്തിത്വത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ ലഭ്യമാകുന്ന ഒന്നാണ്. രണ്ട് വ്യക്തികൾക്ക് എങ്ങനെയാണ് ഒന്നായി ജീവിക്കാനാകുന്നത്? ഒരുമിച്ച് ജീവിക്കുക എന്ന് വെച്ചാൽ ഒന്നായി ജീവിക്കുക എന്നല്ല അർത്ഥം. അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അതിലൊരാൾ ജീവിക്കുന്നില്ല, മറ്റേയാൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയല്ലേ ജീവിക്കേണ്ടത്. മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക എന്നത് അപരിഷ്കൃതമാണ്. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഒപ്പമുള്ള ആളോട് ബഹുമാനവും കൂടുതൽ അടുപ്പവും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള വീടുകൾ വികസിത രാജ്യങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ അവയെ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ആശയങ്ങളും ആസ്വാദനങ്ങളും ഒക്കെയായി ഒട്ടും വ്യക്തിത്വ ഭംഗമില്ലാതെ ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിതം നയിച്ചു പോകുന്ന മനോഹരമായൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പരാതികളില്ലാത്ത, കുറ്റപ്പെടുത്തലുകളില്ലാത്ത, ഈഗോ തീരെയില്ലാത്ത, പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കുന്നവരെ എനിക്കറിയാം. അവർ ഒരു ഇളം കാറ്റുപോലെ ഇവിടെ ജീവിച്ചിരിക്കും. അല്ലാത്തവർ കൊടുങ്കാറ്റുകൾ ഇളക്കി വിട്ടുകൊണ്ട് സ്വയം അസ്വസ്ഥരായും മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തിയും ജീവിക്കും. നോക്കൂ, വിധിയും യോഗവും ഒന്നും ഇവിടെയില്ല. അവരവർ എങ്ങനെ ജീവിതത്തെ കാണുന്നു എന്നത് മാത്രമാണ് പ്രധാനം. ചിരിച്ചും ചിറകടിച്ചും കളിച്ചും കളി പറഞ്ഞും രസിച്ചും രസിപ്പിച്ചും ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ സുന്ദരമായി മറ്റെന്താണുള്ളത്? അതെ, ഈ ജീവിതം എന്ന് പറയുന്നത് അത്ര കീറാമുട്ടിയായ കാര്യമൊന്നുമല്ല. സിമ്പിളാണ്, വെരി സിമ്പിൾ. പറഞ്ഞു

ഇത്രയുള്ളൂ. വാതിൽ അകത്തുനിന്ന് പൂട്ടിയത് നിങ്ങൾ തന്നെയെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷം നൽകും. പക്ഷേ നിങ്ങളെ അകത്താക്കി മറ്റൊരാളാണ് പുറത്തുനിന്ന് പൂട്ടുന്നതെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ മുതിർന്ന തലമുറകൾ ഏറെ ഗൌരവത്തോടെയും വൈകാരികമായും സമീപിച്ചിരുന്ന പല ജീവിത സാഹചര്യങ്ങളെയും ഇന്നത്തെ യുവതലമുറ വളരെ നിസ്സംഗതയോടെ അഭിമുഖീകരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ജോലിയിലെ പ്രതിസന്ധികളോ വ്യക്തിബന്ധങ്ങളിലെ തകർച്ചകളോ സാമൂഹികമായ സമ്മർദ്ദങ്ങളോ ആകട്ടെ, വലിയ പൊട്ടിത്തെറികൾക്കോ ആകുലതകൾക്കോ മുതിരാതെ ഒഴിഞ്ഞുമാറുന്ന ഒരു പ്രവണത ഇവരിലുണ്ട്. റെഡിറ്റ് പോലുള്ള ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഈ ആധുനിക മനോഭാവത്തിന് പിന്നിൽ മൈക്രോ ഡിറ്റാച്ച്മെന്റ് എന്നൊരു മനഃശാസ്ത്രപരമായ അതിജീവന തന്ത്രമുണ്ട്. ഹെർ സർക്കിൾ എന്ന ഇൻസ്റ്റഗ്രാം പേജ് കൃത്യമായ പേര് നൽകി പരിചയപ്പെടുത്തിയതോടെയാണ് ഈ സ്വഭാവ സവിശേഷത ഇന്ന് ആഗോളതലത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും അമിതമായി വൈകാരികമായി ഇടപെടാതെ ഓരോന്നിനോടും ബോധപൂർവം ഒരു നിശബ്ദ അകലം പാലിക്കുന്ന അവസ്ഥയാണിത്. ഇതൊരു പെട്ടെന്നുള്ള തീരുമാനമല്ല, മറിച്ച് അനുഭവങ്ങളിൽ നിന്ന് പതുക്കെ രൂപപ്പെടുന്ന ഒന്നാണെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നത്തെ യുവാക്കൾ നേരിടുന്ന കടുത്ത സാമ്പത്തിക തകർച്ച, ജോലിസ്ഥലത്തെ കടുത്ത മത്സരവും ചൂഷണവും, ജീവിത ചെലവിലുണ്ടായ അനിയന്ത്രിതമായ കുതിച്ചുചാട്ടം, കരിയറിലെ അനിശ്ചിതത്വം എന്നിവയെല്ലാം ഈ മനോഭാവത്തിലേക്ക് അവരെ നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. മാറ്റാൻ കഴിയാത്ത സാഹചര്യങ്ങളോട് നിരന്തരം പോരാടി തോൽക്കുന്നതിനേക്കാൾ നല്ലത് അതിൽ നിന്നും മാനസികമായി വിട്ടുനിൽക്കുന്നതാണെന്ന് പുതിയ തലമുറ തിരിച്ചറിയുന്നു. ഇതൊരു പുതിയ പ്രതിഭാസമല്ലെങ്കിലും ഇതിനൊരു കൃത്യമായ പേര് ലഭിച്ചതോടെയാണ് വിഷയം കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നത്. വ്യക്തിബന്ധങ്ങളിൽ ഒരാൾ മാത്രം നിരന്തരം വൈകാരിക ഊർജ്ജം ചെലവഴിക്കുകയും മറുഭാഗത്തുനിന്നും അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മടുപ്പും അകലവും രൂപപ്പെടുന്നു. ഇത്തരം വൈകാരിക അസന്തുലിതാവസ്ഥകളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ മനുഷ്യൻ കണ്ടെത്തുന്ന എളുപ്പ വഴിയാണ് ഈ താൽക്കാലിക പിൻവാങ്ങൽ. എന്നാൽ ഈ വൈകാരിക അകലം പാലിക്കലിനെ പലപ്പോഴും ആളുകൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കാറുള്ളത്. മൈക്രോ ഡിറ്റാച്ച്മെന്റ് പുലർത്തുന്നവർക്ക് സ്നേഹമോ ഉത്തരവാദിത്വമോ ഇല്ലെന്ന് ഇതിനർത്ഥമില്ല. മറിച്ച് കടുത്ത മാനസിക സമ്മർദ്ദമുള്ള ആധുനിക ലോകത്ത് സ്വയം തകരാതെ കാത്തു സൂക്ഷിക്കാനും മാനസികാരോഗ്യം നിലനിർത്താനുമുള്ള ഒരു പ്രതിരോധ കവചമാണിത്. ഇതിനെ ഒരുതരം ഇമോഷണൽ ഇന്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധി എന്ന് വിശേഷിപ്പിക്കാം. അനാവശ്യ കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രതികരിച്ച് ഊർജം കളയുന്നതിന് പകരം കൂടുതൽ തന്ത്രപരമായും ശാന്തമായും സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇത് വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. പ്രത്യേകിച്ച് കരിയറിലേക്ക് വരുമ്പോൾ ജോലിസ്ഥലത്തെ താൽപര്യങ്ങൾക്കും വ്യക്തിപരമായ ജീവിതത്തിനുമിടയിൽ കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ ഇത് സഹായിക്കും. കോർപ്പറേറ്റ് ലോകത്തെ കടുത്ത സമ്മർദ്ദങ്ങളിൽ നിന്ന് ക്വൈറ്റ് ക്വിറ്റിംഗ് പോലെ മാനസികമായി മാറി നിൽക്കാനും സ്വന്തം വൈകാരിക ഊർജം എവിടെ എത്രമാത്രം ചെലവഴിക്കണമെന്ന് സ്വയം തീരുമാനിക്കാനുമുള്ള കഴിവ് ഇതിലൂടെ ലഭിക്കുന്നു. അതേസമയം ഡിറ്റാച്ച്മെന്റ് എന്നാൽ പൂർണ്ണമായ ഒറ്റപ്പെടലല്ല എന്ന് ഡോക്ടർ റിയാ സിംഗ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൊഴിലിടങ്ങളിലോ കടുത്ത മത്സരബുദ്ധിയുള്ള മറ്റു മേഖലകളിലോ ഇത്തരം സ്വയം നിയന്ത്രണങ്ങൾ പാലിക്കുമ്പോൾ തന്നെ നമുക്ക് താങ്ങായി നിൽക്കുന്ന കുടുംബം, സുഹൃത്തുക്കൾ തുടങ്ങിയവരുമായുള്ള ആത്മാർത്ഥമായ വൈകാരിക ബന്ധങ്ങൾ ദൃഢമായി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ സമഗ്രമായ ഒരു അതിജീവന തന്ത്രമായി മൈക്രോ ഡിറ്റാച്ച്മെന്റിനെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ ഈ അതിവേഗ ലോകത്ത് സ്വന്തം സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്താതെ മുന്നോട്ടു പോകാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കും.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും പൂവച്ചൽ ഖാദറും അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജ് കാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞുപോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, മാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: പ്രസവ ഈടാക്കാൻ പറ്റില്ല, ബിസിനസ് വിട്ട് എനിക്ക് വന്നു നിൽക്കാനുള്ള സമയമില്ല. അത് മാത്രവുമല്ല, ശ്രീകുമാരി യാത്ര ചെയ്യാൻ പാടില്ല എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.
2: അയ്യോ അതെന്തുണ്ടാ
3: പ്രസവ അവിടെ ആയിക്കോട്ടെ, താൻ ബിസിനസ് വിട്ട് വരികയും വേണ്ട, അവള് യാത്രയും ചെയ്യണ്ട. പക്ഷെ അമ്മ ഇപ്പൊ കൊണ്ടുപോയാൽ എങ്ങനെ?
2: നീ എന്താ ഈ പറയുന്നേ? ശ്രീകുമാരിയുടെ പ്രസവത്തിന് ഞാൻ പോകണ്ടേ?
3: അപ്പൊ മുത്തശ്ശിയുടെ കാര്യോ?
4: വേണു, ശ്രീകുമാരിയുടെ പ്രസവത്തിന് നിന്റെ അമ്മ പോണം.
3: എങ്കിൽ മുത്തശ്ശി ഞങ്ങളോടൊപ്പം താമസിക്കണം.
4: മോനെ, എന്റെ ആഗ്രഹം ഇനിയുള്ള കാലം നമ്മുടെ ആ പഴയ വീട്ടിൽ ജീവിച്ച് മരിക്കണമെന്നാ.
5: ജീവിച്ച് മരിക്കണ്ട, മുത്തശ്ശി സുഖമായിട്ട് ജീവിച്ചാ മതി. പിന്നെ ഇത്രയും സൗകര്യങ്ങൾ അവിടെ ഇല്ലാത്തോണ്ടാണ് ഞങ്ങൾ മുത്തശ്ശി അങ്ങോട്ട് ക്ഷണിക്കാത്തത്. അല്ല മുത്തശ്ശി അവിടെ തന്നെ താമസിക്കണം. അളിയാ, മുത്തശ്ശി ഞങ്ങളോടൊപ്പം താമസിക്കുന്നു, ഫിക്സ് അല്ല.
3: ഹലോ, അതെ,
6: ഞാൻ
3: ഫ്രെഡിയങ്ങൾ. എപ്പ എത്തി?
6: ഹോസ്പിറ്റലിൽ.
3: അയ്യോ, ഞാൻ ഒന്ന് എത്താം. ഉണ്ണി, സരോജം പെട്ടെന്ന് ഫെയിന്റ് ചെയ്ത് വീണു, ആശുപത്രി കൊണ്ടുപോയി. ഞാൻ കുറച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നീ ധാരണ പറയാം. അളിയൻ പൊക്കോ, ഞാൻ മുത്തശ്ശി വീട്ടിലേക്ക് എത്താം, ഞാൻ മുമ്പോട്ട് വരാം.
7: ഒന്ന് തലചുറ്റി വീണു, അപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു.
4: മോളിപ്പോ ചോദിച്ചേള്ളൂ വേണുവിനെ പറ്റി.
3: എങ്ങനെയുണ്ട് അപ്പച്ചി?
4: കൺഗ്രാജുലേഷൻ, അച്ഛനാകാൻ പോകുന്നതിന്റെ ചെലവ് ചെയ്യണമെന്ന്.
3: പിന്നെന്താ
4: കണ്ണും വിഴിച്ചു കിടക്ക അമ്മച്ചി പോസിലെ. ചേട്ടാ, പ്രഗ്നൻസി ടെസ്റ്റ് മാത്രം പോസിറ്റീവ് ആയിട്ടുള്ളൂ, അസുഖത്തിന്റെ സിംപ്റ്റംസ് കൂടിയിരിക്കുക. 10 മാസം കൊണ്ട് പല മാറ്റങ്ങളും വാർഡിലുണ്ടായേക്കാം. ഞാൻ അവളോട് തമാശ മട്ടിൽ ചോദിച്ചു ഇത്ര പെട്ടെന്ന് അമ്മയാകണമെന്ന്. അവള് ത്രില്ലടിച്ചിരിക്കുക, ഷി വാണ്ട്സ് എ ബേബി.
3: എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നല്ലവണ്ണം സുഖമായിട്ട് പ്രസവിക്കണ്ടേ, അതിന് നടക്കണം.
8: പിന്നെ
3: മോള് വേറൊരു ജോലിയും ചെയ്യുന്നില്ലല്ലോ, അപ്പൊ നടന്നേ പറ്റൂ. മോളെ, ഈ നാട്ടും പുറത്തുള്ള പെണ്ണുങ്ങളെ വലിയ വയറുമായിട്ട് ജോലിക്ക് പോകുന്നതും കാണാം, സുഖമായിട്ട് പ്രസവിച്ചിട്ട് തിരിച്ചു വരുന്നതും കാണാം. ദൈവം പോലും അറിയില്ല, ഈ മടിച്ചുകൾക്കാണ് സമയമാവുമ്പോ അയ്യോ എന്റെ അമ്മ എന്നൊക്കെ വിളിക്കേണ്ടി വരുന്നത്.
8: എല്ലാം അറിയാവുന്ന ഒരാള് പ്രസവടുപ്പല്ലായിരുന്നു ജോലി, ഈ ചേട്ടൻ ഒരു സ്നേഹമില്ല.
3: എനിക്കോ? സത്യം പറഞ്ഞ ഇപ്പൊ മുഴുവൻ സ്നേഹം. ഇവിടെ സ്നേഹം, ഇവിടെ സ്നേഹം, ഇവിടെ സ്നേഹം, ഇവിടെ ഒരുപാട് സ്നേഹം. മൂക്കോ, അയ്യേ, കുതിര വണ്ടി പോണോ? വേണ്ട,
5: വണ്ടി
3: ഇങ്ങനെ ചാടി കുഴുകി പോകും. മോളുടെ തോള തീർക്കും. വിശക്കുന്നോ? നമുക്ക് വീട്ടിൽ പോയിട്ട് കാപ്പിടിക്കാം.
8: അയ്യോ, വീട്ടിലെ ഇഡ്ഡലിയും ദോശയും കഴിക്കുന്ന ആരും ആലോചിക്കുമ്പോഴാ.
3: പിന്നെ മൂക്ക് എന്ത് വേണം? കടപ്പുണ്ടോ?
8: കടപ്പുണ്ടോ?
3: കൊച്ചു ചായക്കിടക്കാത്ത്, കണ്ണാടിച്ചില്ല തലമാരിക്കാത്ത്, ചൂട് പരിപ്പോട, മോദകം, വാഴക്കാപ്പം, ബജ്ജി കഴിക്കാം. മോളെ എത്രയല്ലേ ഉള്ളൂ?
8: മതി.
3: അയ്യോ, പരിപ്പോട, പരിപ്പോട, പരിപ്പോടക്ക് കോമ്പിനേഷൻ പാളയ കുടമ്പഴ.
8: എനിക്ക് പുളിയുള്ള എന്തേലും വേണം.
3: പുളിയുള്ളതുണ്ടല്ലോ, നല്ല ബെസ്റ്റ് പുളിയുള്ള മുന്തിരിങ്ങ. ഇങ്ങനൊന്നും കഴിച്ചാ പോരെ മോളെ, നന്നായിട്ട് കഴിക്കണം. കുഞ്ഞിന് പ്രോട്ടീൻസ് കിട്ടണ്ടേ? ശരിക്ക് പ്രോട്ടീൻസ് കിട്ടാൻ ഒരു ഉഗ്രം വേലയുണ്ട്.
8: എന്താ
3: പറയുമ്പോ എന്നെ ആശാക്കരുത്.
8: ഇല്ല, എനിക്ക് വയ്യോ.
3: നമ്മളെ ഇവിടെ വാങ്ങിക്കുന്ന അരി ഏതാ?
8: ബസുമതി.
3: അയ്യോ, ബസുമതിയും വാസ്തി ഒന്നും വേണ്ട, നല്ല റോസ് ചമ്പാവരി. അതെ, ഇത്തിരി കുഴിവെള്ള കുഴിവെള്ള കുഴിവെള്ള ഒരു പരന്ന പിഞ്ഞാണത്തിലെ പിഞ്ഞാണത്തിലെ വെള്ളം കൂടുതലാക്കി പഴങ്കഞ്ഞി കോരിയെടുക്കണം. പഴങ്കഞ്ഞി കോരിയെടുക്ക. എന്നിട്ട് കുറച്ച് കട്ട തൈര് ഇതിലോട്ട് ഒഴിക്കണം. പച്ചമുളക് കീറിയിട്ട മാങ്ങാക്കറി, പച്ചമുളക്
8: കീറിയിട്ട
3: മാങ്ങാക്കറി ഇതിലോട്ട് ഇടണം. എന്നിട്ട് അങ്ങോട്ട് ഞെരടി ഞെരടി ഞെരടി ഇതിലോട്ട് ചേർത്തിട്ട് തലേ ദിവസത്തെ മരിച്ചീനി ഇതിലോട്ട് ഇടണം. എന്നിട്ട് അങ്ങോട്ട് ദേശ ഇളക്കി ഒരു പരുവമാക്കി അവനെ അങ്ങോട്ട് എടുത്തിട്ട് രണ്ട് ലാമ്പ് ലാമ്പി ഒരു ഒറ്റ മോന്തൽ. എന്റെ പുന്നമോളെ കുടലെല്ലാം നല്ല കിണുകിണാന്ന് തണുക്കും. എന്തൊരു പ്രോട്ടീൻസ് എന്നറിയോ? ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന പെണ്ണുങ്ങൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, നല്ല തുടുതുടോന്നിരിക്കും.
2: അമ്മാവന്റെ നാളാ, രാജയോഗമാ.
3: നാളും രാജയോഗം ഒക്കെ കൊള്ളാം, അമ്മാവന്റെ ഗതിയായിരുന്നാ മതി.
2: നമ്മളെ അതുകൊണ്ട് കിടത്ത.
9: മുത്തശ്ശിക്ക് ഏറ്റവും വലിയ വിഷമം കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന്.
2: മുത്തശ്ശിയും കൂടി കൊണ്ടുവരായിരുന്നു.
9: വയ്യമ്മേ, ഞങ്ങള് വിളിച്ചതാ, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാ, അവശ്യതയാ.
3: അമ്മയ്ക്ക് എന്താ കുഞ്ഞിനെ കൊണ്ടുപോയി മുത്തശ്ശിയെ ഒന്ന് കാണിച്ചാല്?
2: അതൊക്കെ എളുപ്പം നടക്കുന്ന കാര്യമാണോ? വേണോ
3: പിന്നെ മുത്തശ്ശി അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നാണ് എളുപ്പം? അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ചേരുന്നതൊക്കെ എളുപ്പത്തിലല്ലേ, ഒന്ന് പറയല്ലേ വേണ്ടു അല്ലേ അമ്മേ?
2: നീ എന്താ അങ്ങനെ പറഞ്ഞേ?
3: എന്താ അങ്ങനെ പറഞ്ഞതെന്നോ? എന്റെ സരോ ഗർഭിണിയാണ്, അമ്മ അറിയിച്ചതല്ലേ. ഒന്ന് വന്ന് കാണാൻ തോന്നി അമ്മയ്ക്ക്.
9: അത് തെറ്റായിപ്പോ അമ്മേ.
2: ഞാൻ ഇങ്ങനെ ഇറങ്ങി വരാനാ? ശ്രീകുമാരി ഒറ്റക്കല്ലേ ഉള്ളൂടെ. രവിക്കാണെങ്കിൽ നിന്ന് തിരിയാൻ നേരമില്ല. എപ്പാ നോക്കിയാലും ബിസിനസ് ബിസിനസ് ബിസിനസ്.
9: ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ലക്ഷക്കണക്കിന് രൂപ ആളെയും തരുന്നുണ്ടല്ലേ രവിയിലെയും ബിസിനസ്.
3: എല്ലാവർക്കും പണം മതി ഉണ്ണി.
2: പണം മതിയെന്നോ? അങ്ങനെ പറഞ്ഞ പണം മാത്രം കണ്ടോണ്ടല്ലേ നീ ആ പെങ്കൊച്ചിനെ കെട്ടിയത്.

ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരാജയപ്പെടാത്തവരോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒന്നിനെ നഷ്ടപ്പെടാത്തവരോ ആയി നമ്മളിൽ ആരുമില്ല. ഒരു പരീക്ഷയിലെ തോൽവിയാകാം, പ്രണയ തകർച്ചയാകാം, സാമ്പത്തികമായ വലിയൊരു തകർച്ചയാകാം, അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗമാകാം. ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സ് എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുക? എന്തുകൊണ്ടാണ് ചിലർ പെട്ടെന്ന് അതിനെ അതിജീവിക്കുന്നതും മറ്റു ചിലർ അതിൽ തന്നെ തളർന്നു കിടക്കുന്നതും? പ്രശസ്ത മനഃശാസ്ത്രജ്ഞയായ എലിസബത്ത് കുബ്ലർ റോസ് വികസിപ്പിച്ചെടുത്ത 5 ഘട്ടങ്ങൾ എന്ന സിദ്ധാന്തത്തിലൂടെ നമുക്കിന്ന് ഇതിനെ ലളിതമായി ഒന്ന് വിശകലനം ചെയ്യാം. 1. നിഷേധം അഥവാ ഡിനൈലാണ്. അതായത്, ഇത് സത്യമാകാൻ വഴിയില്ല. നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു വാർത്ത കേൾക്കുമ്പോൾ മനസ്സാദ്യം പണിയുന്ന പ്രതിരോധ മതിലാണിത്. ഉദാഹരണത്തിന്, കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്നറിയുമ്പോൾ, ഇല്ല, റിസൾട്ടിൽ എന്തോ തെറ്റുണ്ട്, ഇതെന്റേതാകാൻ വഴിയില്ല എന്ന് നാം വിശ്വസിക്കുന്നു. യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ മനസ്സ് തയ്യാറാകാത്ത ഈ ഘട്ടം സത്യത്തിൽ വലിയൊരു ഷോക്കിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാനുള്ള തലച്ചോറിന്റെ ഒരു തന്ത്രം കൂടിയാണ്. 2. ക്ഷോഭമാണ്. അതായത്, എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്ന ചിന്ത. യാഥാർത്ഥ്യം പതുക്കെ ബോധ്യപ്പെട്ടു തുടങ്ങുമ്പോൾ മനസ്സ് കടുത്ത ദേഷ്യത്തിലേക്ക് മാറുന്നു. തന്നോട് തന്നെയോ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ ദൈവത്തോടോ ഒക്കെ ഈ ദേഷ്യം തോന്നാം. ഉദാഹരണത്തിന്, ഒരു ബിസിനസ് തകരുമ്പോൾ പങ്കാളിയോട് ദേഷ്യപ്പെടുകയോ കുടുംബാംഗങ്ങളെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്ന ചോദ്യം ആ ദേഷ്യത്തിന്റെ പ്രതിഫലനമാണ്. 3. സന്ധ്യസംഭാഷണം അഥവാ ബാർഗേനിംഗ് ആണ്. അതായത്, ഇങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എന്ന ചിന്ത. ദേഷ്യം തണുക്കുമ്പോൾ മനസ്സ് ഒരുതരം വിലപേശലിലേക്ക് കടക്കും. കഴിഞ്ഞുപോയ കാര്യങ്ങളെ തിരുത്താൻ മനസ്സ് ആഗ്രഹിക്കുന്ന ഘട്ടമാണിത്. ഉദാഹരണത്തിന്, അന്ന് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നോ, ദൈവമേ ഇതൊന്ന് മാറ്റിത്തന്നാൽ ഞാൻ ഇനി മര്യാദയ്ക്ക് ജീവിച്ചോളാം എന്നൊക്കെയുള്ള ചിന്തകൾ. പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏൽക്കാൻ വയ്യാതെ മനസ്സ് നടത്തുന്ന ഒരു വിഫല ശ്രമമാണിത്. 4. വിഷാദം അഥവാ ഡിപ്രഷൻ. അതായത്, എല്ലാം അവസാനിച്ചു എന്ന ചിന്ത. തനിക്കൊന്നും കഴിയില്ലെന്നും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞുവെന്നും ഉറപ്പാകുമ്പോൾ മനസ്സ് വല്ലാത്തൊരു തളർച്ചയിലേക്ക് വീഴുന്നു. ഇതാണ് ഏറ്റവും പ്രയാസകരമായ ഘട്ടം. ഉദാഹരണത്തിന്, മുറിയിൽ അടച്ചിരിക്കുക, ആരോടും സംസാരിക്കാതിരിക്കുക, ഇനി ഒന്നിനും കഴിയില്ല എന്ന് വിശ്വസിച്ച് കരഞ്ഞിരിക്കുക, ജീവിതം അർത്ഥശൂന്യമാണെന്ന് ഈ ഘട്ടത്തിൽ തോന്നിപ്പോകാം. പക്ഷെ ഓർക്കുക, ഇത് രോഗമല്ല, മറിച്ച് മനസ്സ് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്. 5. അംഗീകാരം അഥവാ അക്സെപ്റ്റൻസ് ആണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഒടുവിൽ മനസ്സ് പതുക്കെ ആ സത്യത്തെ അംഗീകരിക്കുന്നു. നഷ്ടത്തെയോ തോൽവിയോ പറ്റി ചിന്തിക്കുമ്പോൾ പഴയ വേദന തോന്നില്ല, പകരം ഇത് സംഭവിച്ചു, ഇനി എന്തു ചെയ്യാം എന്ന ചിന്ത വരുന്നു. ഉദാഹരണത്തിന്, പരീക്ഷയിൽ തോറ്റ കുട്ടി വീണ്ടും പഠിക്കാൻ തയ്യാറെടുക്കുന്നതും നഷ്ടം സംഭവിച്ച ബിസിനസ്സുകാരൻ പുതിയ വഴികൾ തേടുന്നതും ഈ ഘട്ടത്തിലാണ്. ഇവിടെയാണ് യഥാർത്ഥ അതിജീവനം തുടങ്ങുന്നത്. നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഇത്തരം ഏതെങ്കിലും ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊന്നും അസാധാരണമായ സംഗതികളല്ല. ഓരോരുത്തരും ഈ ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സമയം വ്യത്യസ്തമായിരിക്കും. ചിലർ പെട്ടെന്ന് 5-ാം ഘട്ടത്തിലെത്തും, ചിലർ മാസങ്ങളോളം വിഷാദത്തിൽ തുടരും. നിങ്ങളുടെ സങ്കടത്തെയോ ദേഷ്യത്തെയോ ഒളിച്ചു വയ്ക്കാതെ പ്രകടിപ്പിക്കുക. പരാജയം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് ഒരു മാറ്റമാണെന്ന് തിരിച്ചറിയുക. വിഷാദഘട്ടം നീണ്ടുപോവുകയാണെങ്കിൽ മടി കൂടാതെ ഒരു കൌൺസിലറുടെയോ സുഹൃത്തിന്റെയോ സഹായം തേടുക. തോൽവിയെ അംഗീകരിക്കുക എന്നതിനർത്ഥം തോറ്റുകൊടുക്കുക എന്നല്ല, മറിച്ച് അടുത്ത വിജയത്തിനായി മനസ്സിനെ സജ്ജമാക്കുക എന്നതാണ്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാഗ്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സപ്പ് ഗാനത്തിൽ കേട്ടത് നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

رومانيا. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: കലാരത്ന പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അമീർ ഹംസയും ഇബ്രാഹിം കുട്ടിയും ചേർന്ന് നിർമ്മിച്ച് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഖദീജ. കോട്ടയം ചെല്ലപ്പന്റെ കഥയ്ക്ക് കെ ജി സേതുനാഥ് തിരക്കഥയും സംഭാഷണവും എഴുതി, മോഹൻ റാവു ഛായാഗ്രഹണവും പി കൃഷ്ണൻ ചിത്രസന്നിവേശവും രേവതി കണ്ണൻ ശബ്ദലേഖനവും നിർവഹിച്ചു. എസ് കൊന്നനാട്ടായിരുന്നു കലാസംവിധാനം. യൂസഫലി കേച്ചേരിയുടെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നു. യേശുദാസ്, സീറോ ബാബു, എസ് ജാനകി, ബി വസന്ത, തങ്കം എന്നിവരായിരുന്നു ഗായകർ. 1967 ഓഗസ്റ്റ് 18 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. കെ പി ഉമാർ, ബഹദൂർ, കോട്ടയം ചെല്ലപ്പൻ, പി പിള്ള, മണവാളം ജോസഫ്, കടുവാക്കുളം ആന്റണി, സെബാസ്റ്റ്യൻ, ജയഭാരതി, കമലാദേവി, കുമുദം, ബേബി ശ്രീലത ഇവരായിരുന്നു അഭിനേതാക്കൾ. 7 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഖദീജ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കുടുംബശ്രീയുടെ വെബ് പോർട്ടലിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: കുടുംബശ്രീയുടെ വെബ് പോർട്ടലിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: രക്ഷിതാക്കൾ അറിയാൻ എന്ന പരിപാടിയിൽ ഇന്ന് കുട്ടികളിലെ ഭക്ഷണശീലങ്ങൾ എങ്ങനെ ആരോഗ്യകരമായി വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ച് കേൾക്കാം. എന്റെ കുട്ടി ഒന്നും കഴിക്കുന്നില്ല, അവനെപ്പോഴും മധുരം മാത്രമേ വേണ്ടൂ, പച്ചക്കറികൾ കണ്ടാൽ ഓടിപ്പോകും, ഇതൊക്കെ മിക്ക വീടുകളിലെയും സ്ഥിരം പരാതികളാണ്. കുട്ടികളിലെ ഭക്ഷണശീലം കേവലം വയറു നിറയ്ക്കുന്ന ഒരു കാര്യം മാത്രമല്ല, അത് അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ, പ്രതിരോധശേഷിയെ, ബുദ്ധിവളർച്ചയെ പോലും സ്വാധീനിക്കുന്ന ഒന്നാണ്. ഈ വെല്ലുവിളിയെ എങ്ങനെ രസകരമായി നേരിടാം? ഭക്ഷണത്തോട് മടുപ്പുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്ന ചില വിദ്യകൾ എന്തൊക്കെയാണ്? അമിതമായ മധുരത്തോടുള്ള ആസക്തി എങ്ങനെ നിയന്ത്രിക്കാം? ഇതൊക്കെ രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഭക്ഷണം കഴിക്കാൻ മടിക്കുന്ന കുട്ടിയെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് കൂടുതൽ മടുപ്പുണ്ടാക്കാനേ ഉപകരിക്കൂ. ഇവിടെയാണ് രക്ഷിതാക്കൾക്ക് ചില കളിപരമായ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുക. ഭക്ഷണത്തെ രസകരമാക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഭക്ഷണം ആകർഷകമായി വിളമ്പുന്നത് കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. ഉദാഹരണത്തിന്, തക്കാളിയും വെള്ളരിയും കൊണ്ട് ഒരു പൂവിന്റെ ആകൃതിയിലോ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറികൾ കൊണ്ട് ഒരു ചിരിക്കുന്ന മുഖത്തിന്റെ രൂപത്തിലോ ആഹാരം ഒരുക്കി നൽകുക. കളിപ്പാട്ടങ്ങളുമായി താരതമ്യം ചെയ്യുക എന്നത് രസാവഹമായ കാര്യമായിരിക്കും. ക്യാരറ്റിനെ റോക്കറ്റ് പോലെയും ബ്രക്കോളിയെ ചെറിയ മരങ്ങളായും വിശേഷിപ്പിക്കുക. ഈ റോക്കറ്റ് കഴിച്ചാൽ നിനക്ക് സൂപ്പർ പവർ കിട്ടുമെന്ന് പറയുന്നത് പോലുള്ള സംഭാഷണങ്ങൾ അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. ഭക്ഷണത്തിൽ അവരെ പങ്കാളിയാക്കുക എന്നതും പ്രധാനമാണ്. സാധനങ്ങൾ കഴുകാനും അടുക്കളയിലെ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും കുട്ടികളെ അനുവദിക്കുക. അതായത്, കുട്ടികളെ കിച്ചൺ ഹെൽപ്പർ ആക്കുക. അവർ സ്വന്തമായി ഉണ്ടാക്കാൻ സഹായിച്ച ഭക്ഷണം കഴിക്കാൻ അവർക്ക് കൂടുതൽ താൽപര്യമുണ്ടാകും. മാർക്കറ്റ് സന്ദർശിക്കാൻ അവരെയും കൂട്ടുക. കുട്ടികളെ പച്ചക്കറിക്കടയിലോ മാർക്കറ്റിലോ കൂട്ടിക്കൊണ്ടുപോവുക. അവർക്കിഷ്ടപ്പെട്ട പച്ചക്കറികൾ തിരഞ്ഞെടുക്കാൻ അവസരം നൽകുക. ഈ ചുവന്ന തക്കാളി എന്തിനാണ് നമ്മൾ വാങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പോഷക മൂല്യങ്ങളെക്കുറിച്ച് ലളിതമായി സംസാരിക്കുക. 5 സെക്കൻഡ് റൂൾ പ്രയോഗിക്കുക എന്നൊരു കാര്യമുണ്ട്. ഇതൊരു രസകരമായ ഭാഗമാണ്. നമ്മൾ മുതിർന്നവർ തമാശയ്ക്ക് ഉപയോഗിക്കുന്ന ഈ വാക്ക് ഭക്ഷണത്തിൽ വാശി പിടിക്കുന്ന കുട്ടികളിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കൂ. ഇവിടെ ഈ റോളിനർത്ഥം പുതിയ ഭക്ഷണം പരിചയപ്പെടുത്തുന്നതിലെ ക്ഷമയാണ്. ഒരു കുട്ടിക്ക് ഒരു പുതിയ ഭക്ഷണം, ഉദാഹരണത്തിന് ബീട്രൂട്ട്, ആദ്യമായി നൽകിയാൽ അത് കഴിക്കാതെ മണക്കുകയോ അല്ലെങ്കിൽ കളയുകയോ ചെയ്യാം. ഈ കുട്ടിക്ക് ഈ പുതിയ രുചിയോട് പൊരുത്തപ്പെടാൻ 5ഓ 10ഓ ചിലപ്പോൾ 15ഓ തവണ വരെ ആ ഭക്ഷണം കാണുകയും മണക്കുകയും രുചിക്കുകയും ചെയ്യേണ്ടി വരും. ആദ്യ ശ്രമത്തിൽ തന്നെ ഒരു കുട്ടി ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായി ഒഴിവാക്കാതെ കുറഞ്ഞ അളവിൽ പല ദിവസങ്ങളിലായി വ്യത്യസ്ത രൂപത്തിൽ നൽകാൻ ശ്രമിക്കുക. ഇതൊരു പുതിയ ഭക്ഷണമാണ്, നീ ഒന്ന് മണത്തു നോക്കൂ, ഇഷ്ടമാണെങ്കിൽ ഒരു കൊച്ചു കഷ്ണം വായിൽ വെച്ച് നോക്കൂ, വേണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് അടുത്ത തവണ ശ്രമിക്കാം. ഇങ്ങനെ ക്ഷമയോടെയുള്ള സമീപനം ഭക്ഷണത്തോടുള്ള അവരുടെ പേടി കുറയ്ക്കും. ഇന്നത്തെ കാലത്ത് കുട്ടികൾ മധുരത്തിനടിമകളായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മധുരം അവരുടെ ശ്രദ്ധയെയും ആരോഗ്യത്തെയും പല്ലിന്റെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും. പൂർണമായി നിഷേധിക്കരുത്, നിയന്ത്രിക്കുക എന്നതും ഒരു ടെക്നിക്കാണ്. മധുര പലഹാരങ്ങൾ വീട്ടിൽ നിന്ന് പൂർണമായി നിഷേധിക്കുന്നത് വിപരീത ഫലമുണ്ടാക്കും. ഒരവസരം കിട്ടിയാൽ അവർ കൂടുതൽ കഴിക്കാൻ സാധ്യതയുമുണ്ട്. മധുരം ഒരു സമ്മാനമാക്കുക. ദിവസേനയുള്ള ആഹാരത്തിന്റെ ഭാഗമാക്കാതെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആഘോഷവേളയിൽ മാത്രം നൽകുക. മധുരം കഴിക്കാൻ ഒരു സമയം നിശ്ചയിക്കുക. ഉദാഹരണത്തിന്, ഡിന്നറിന് ശേഷം ഒരു ചെറിയ പീസ് ചോക്ലേറ്റ് ആകാം. എന്നാൽ രാവിലെയും ഉച്ചയ്ക്കും മധുരം പാടില്ലെന്ന് ഉറപ്പിച്ചു പറയുക. കൃത്രിമ മധുരങ്ങൾക്ക് പകരം സ്വാഭാവിക മധുരം പരിചയപ്പെടുത്തുക. ഉദാഹരണത്തിന്, പഞ്ചസാരയില്ലാത്ത തൈര്, പഴങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ സ്മൂത്തികൾ, ഉണങ്ങിയ ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പുകൾ എന്നിവ നൽകുക. കുട്ടികൾ ചോക്ലേറ്റ് ചോദിക്കുമ്പോൾ അതിനു പകരം അവർക്കൊരു കപ്പ് പഴങ്ങൾ നൽകി അതിന്റെ പോഷക ഗുണങ്ങൾ പറഞ്ഞുകൊടുക്കുക. ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കുട്ടികൾക്ക് ഏറ്റവും അധികം മധുരത്തോടുള്ള ആസക്തി വരുന്നത് പ്രധാന ഭക്ഷണങ്ങൾക്കിടയിലുള്ള സമയത്താണ്. ഈ സമയത്ത് നൽകുന്ന ലഘുഭക്ഷണങ്ങൾ ആരോഗ്യകരമായിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊന്നാണ് അലമാരയിൽ മാറ്റം വരുത്തുക എന്നത്. വീട്ടിലെ ലഘുഭക്ഷണങ്ങൾ വയ്ക്കുന്ന സ്ഥലത്ത് ആരോഗ്യകരമായവ മാത്രം വയ്ക്കുക. ഫ്രിഡ്ജിന്റെ മുൻപന്തിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയ പഴങ്ങളും സാലഡ് രൂപത്തിലുള്ള പച്ചക്കറികളും വയ്ക്കുക. അവർ സ്വയമായി പോയി എടുത്തു കഴിക്കാനുള്ള അവസരവും ഉണ്ടാക്കുക. മൈദ കൊണ്ടുള്ള ബിസ്ക്കറ്റുകൾക്ക് പകരം ഗോതമ്പ് കൊണ്ടോ ഓട്സ് കൊണ്ടോ ഉണ്ടാക്കിയ ലഘുഭക്ഷണങ്ങൾ നൽകുക. എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾക്ക് പകരം ബേക്ക് ചെയ്തതോ ആവിയിൽ വേവിച്ചതോ ആയ വിഭവങ്ങളും ശീലിപ്പിക്കാം. ലഘുഭക്ഷണത്തിൽ അല്പം പ്രോട്ടീൻ ചേർക്കുന്നത് വയറ് നിറഞ്ഞിരിക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന് കുറച്ച് അണ്ടിപ്പരിപ്പുകൾ, പയർവർഗ്ഗങ്ങൾ, വേവിച്ച മുട്ട, ഇവയെല്ലാം നല്ല ലഘുഭക്ഷണങ്ങളാണ്. ഓർക്കുക, കുട്ടികളിലെ ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉള്ള കാര്യമല്ല. അത് ക്ഷമയോടെയുള്ള, സ്ഥിരമായ, സ്നേഹത്തോടെയുള്ള ഒരു പ്രക്രിയയാണ്. ഭക്ഷണത്തെ ഒരു പോരാട്ടമായി കാണാതെ കുടുംബം ഒരുമിച്ചിരിക്കുന്ന സന്തോഷകരമായൊരു അനുഭവമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾ അത് കണ്ടു പഠിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾ മികച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. കുട്ടിയുടെ വാശിക്ക് വഴങ്ങാതെ എന്നാൽ അവരുടെ ഇഷ്ടങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അത്തരത്തിൽ ആരോഗ്യവും ആത്മവിശ്വാസവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.

സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് മിഠായി തെരുവിനെ കുറിച്ച് കേൾക്കാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനങ്ങളിലൊന്നായ കോഴിക്കോടിന്റെ ഹൃദയമിടിപ്പാണ് മിഠായി തെരുവ്. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രവും പേര് നിൽക്കുന്ന ഈ തെരുവ് വൈവിധ്യമാർന്ന ഭക്ഷണ സംസ്കാരത്തിന്റെയും മതസൌഹാർദ്ദത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഈ വീഥിയിൽ നിന്നാണ് മിഠായി തെരുവെന്ന പേരുണ്ടായത്. അക്കാലത്ത് തെരുവിന്റെ ഇരുവശങ്ങളിലും നിരനിരയായി ഉണ്ടായിരുന്ന ഹൽവ കടകളാണ് ഈ പേരിന് കാരണമായത്. കോഴിക്കോടൻ ഹൽവയുടെ കീർത്തി കടൽ കടന്ന് യൂറോപ്പിൽ വരെ എത്തിയതോടെ ഈ തെരുവ് ലോക പ്രശസ്തമായി. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എസ് കെ പുറ്റക്കാട്ടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന വിഖ്യാത നോവലിലൂടെയാണ് മിഠായി തെരുവ് അമരത്വം നേടിയത്. ഈ തെരുവിലെ മനുഷ്യരെയും അവരുടെ ജീവിതങ്ങളെയും നോവലിലൂടെ അദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി. തെരുവിന്റെ പ്രവേശന കവാടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഈ സാഹിത്യ ബന്ധത്തിന്റെ അടയാളമാണ്. വിവിധ നിറങ്ങളിലും രുചികളിലുമുള്ള ഹൽവകളും ചൂടുള്ള ഏത്തയ്ക്ക ചിപ്സും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. പഴയകാല പ്രൌഢി നിലനിർത്തിക്കൊണ്ടുതന്നെ ഇന്ന് ഈ തെരുവ് മനോഹരമായി നവീകരിച്ചിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തിയതോടെ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടമായി ഇത് മാറി. തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി സൂചി മുതൽ സ്വർണം വരെ ലഭിക്കുന്ന ഒരു വലിയ വിപണിയാണിത്. തെരുവിനോട് ചേർന്ന് തന്നെയുള്ള മുസ്ലിം പള്ളികളും കോവിൽക്കടവ് പോലുള്ള ക്ഷേത്രങ്ങളും കോഴിക്കോടിന്റെ മതസൌഹാർദ്ദ പാരമ്പര്യം വിളിച്ചോതുന്നു. നാലുമണിക്കാറ്റും പാതിരാമണലും പോലെ പ്രകൃതിദത്തമായ ഇടങ്ങൾ നമ്മെ ആകർഷിക്കുമ്പോൾ മിഠായി തെരുവ് ഒരു ജനതയുടെ ജീവിത രീതിയും ചരിത്രവുമാണ് നമ്മളോട് സംസാരിക്കുന്നത്. കോഴിക്കോട് സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും ഈ തെരുവ് നൽകുന്ന അനുഭവം മറ്റൊരിടത്തും ലഭിക്കാത്തതാണ്.

വികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിനകാതമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9 8 9 5 3 8 1 6 6 8. ബട്ടർല ഐസ്ക്രീം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാപ്പൂക്കളിലൂറും തൂമഞ്ഞ തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻപുറങ്ങൾ. എനിക്കിഷ്ടം ഈ തെന്നലിൽ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം വ്യാമോഹം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഡോക്ടർ പവിത്രൻ, സംഗീതം ഇളയരാജ. ഗാനം ആവശ്യപ്പെട്ടത് അണ്ടൂർകോണത്തു നിന്നും ആതിര, ശിവൻ, സുഗു എന്നിവർ. ആലാപനം എസ് ജാനകി.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളനീലയോ? കറുപ്പോ ചുവപ്പോ? അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്കിത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി, കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് ജി ദേവരാജൻ ഈണമിട്ട ഗാനം. ചിത്രം സത്രത്തിൽ ഒരു രാത്രി. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെട്ടത് ആറ്റിപ്പുറം നിന്നും ജെൻസി, സുമ, രമ്യ എന്നിവർ.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പികൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വിഴുങ്ങിക്കൊണ്ടുപോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു, അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ശ്രീകുമാരൻ തമ്പി രചിച്ച് സലീൽ ചൌധരി ഇണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങളിൽ ഇനി വിഷുക്കണി എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു പി ജയചന്ദ്രൻ. ഗാനം ആവശ്യപ്പെട്ടത് ഐരൂപ്പാറിൽ നിന്നും ഉണ്ണികൃഷ്ണൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം, ഒരു കവിത കാഴ്ചയാകുന്നു അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വച്ച ഒരു വരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം ഇന്നലെ ഇന്ന്. രചന ബിച്ചുത്തരമല, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് കടകംപള്ളിയിൽ നിന്നും ഷിജു, രഘു, നന്ദന എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി, വേദന കടം വാങ്ങി പ്രേമമെന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ചെന്നായ വളർത്തിയ കുട്ടി എന്ന ചിത്രത്തിലെ ഗാനം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം കെ അർജുനൻ. ഗാനം ആവശ്യപ്പെടുന്നു ചെറുവയ്ക്കൽ നിന്നും നാരായണൻ, തമ്പി, സതീശൻ തുടങ്ങിയവർ. ഗാനം ആലപിച്ചത് പട്ടണക്കാട് പുരുഷോത്തമനും എസ് ജാനകിയും ചേർന്നാണ്.

ഓർമ്മകളിലെവിടെയോ മരവിച്ചു പോയൊരി മധുര സംഗീതങ്ങളിനി ഉണർത്താം സഖി. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേ കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. കഠിനംകുളത്ത് നിന്നും ഹക്കീം, ബഷീർ, റഷീദ് എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് MS വിശ്വനാഥൻ. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: മഴയുടെ കിളിവാതിലങ്ങൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. അഭിമാനം എന്ന ചിത്രത്തിലെ ഗാനം രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എ ടി ഉമ്മർ. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു കഴക്കൂട്ടത്തു നിന്നും പത്മനാഭൻ, പ്രഭാകരൻ, തങ്കം, ശാന്ത എന്നിവർ.

0: എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്കുകൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ?
1: വയലാർ രാമവർമ്മ രചിച്ച, ജി ദേവരാജന് ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം ചുവന്ന സന്ധ്യകൾ. ആലാപനം പി സുശീല. ഗാനം ആവശ്യപ്പെടുന്നു കീഴ്ത്തോന്നയ്ക്കൽ നിന്നും ശ്യാം, ശ്രീകുമാർ, ദേവരാജൻ എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. കവടിയാറിൽ നിന്നും രാജേഷ്, സുമതിയമ്മ എന്നിവർ ആവശ്യപ്പെടുന്ന ചന്ദ്രകാന്തം എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം കെ ജെ യേശുദാസ്. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം MS വിശ്വനാഥൻ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഗാനം ആവശ്യപ്പെടുന്നു കുടപ്പനക്കുന്നിൽ നിന്നും ദേവദത്തൻ, ഗംഗ, യമുന, ശിശിര എന്നിവർ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത പരമ്പരകളുടെയും ചലച്ചിത്രങ്ങളുടെയും വിശേഷങ്ങൾ കേൾക്കാം. നാടകത്തിന്റെ അരങ്ങനുഭവങ്ങളുടെ ഊടും പാവും അറിഞ്ഞ് ദൃശ്യമേഖലയിലേക്ക് കടന്ന സംവിധായകനായിരുന്നു ശ്യാമപ്രസാദ്. ദൂരദർശന്റെ പ്ലാറ്റ്ഫോമിലിരുന്നു കൊണ്ട് ടെലിവിഷന്റെ ആഖ്യാന ശൈലിയിൽ നിർണായകമായ വഴികൾ വെട്ടിത്തെളിച്ച കലാകാരൻ. എന്നാലും അരങ്ങാണ് ശ്യാമിലെ ദൃശ്യമാധ്യമ പ്രവർത്തകനെ അല്ലെങ്കിൽ ദൃശ്യാഖ്യാതാവിനെ വാർത്തെടുത്തതെന്ന് പറയാം. TV എന്ന മാധ്യമത്തിന്റെ സാധ്യതയും പരിമിതിയും ശ്യാമപ്രസാദിന് നന്നായി അറിയാമായിരുന്നു. ടെലിഫിലിമുകളെ ശരിക്കും ആസ്വാദകന്റെ സംവേദനക്ഷമതയിൽ അടയാളപ്പെടുത്താൻ ശ്യാമപ്രസാദിന് കഴിഞ്ഞു.

വേനലിന്റെ ഒഴിവായിരുന്നു ശ്യാമപ്രസാദിന്റെ ആദ്യത്തെ ടെലിഫിലിം. 1987 വേനലിന്റെ ഒഴിവ് രംഗത്തെത്തുന്നത്. തുടർന്ന് സാഹിത്യകൃതികളെ ആസ്പദമാക്കി നിരവധി ടെലിഫിലിമുകൾ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്തു. 1992 ആൽബർട്ട് കാമുവിന്റെ ദ ജസ്റ്റ് എന്ന നാടകത്തെ അധികരിച്ച് ഉയർത്തെഴുന്നേൽപ്പ് എന്ന ടെലിഫിലിം സംവിധാനം ചെയ്തു. ടെലിഫിലിം രംഗത്തെ എക്കാലത്തെയും മാസ്റ്റർ പീസായി ഉയർത്തെഴുന്നേൽപ്പ് മാറി. ജീവിതത്തിനു വേണ്ടി വിപ്ലവത്തെ സ്നേഹിക്കുന്ന കവിയായ ഹരിയും ജമാലുവുമടക്കമുള്ള വിപ്ലവകാരികളുടെ ആത്മസംഘർഷങ്ങളുടെ കഥ ഉയർത്തെഴുന്നേൽപ്പ് സാക്ഷാത്കരിച്ചു. ജീവിതത്തിനും ജീവനും അപ്പുറം വിപ്ലവത്തെ സ്നേഹിച്ച സ്റ്റീഫൻ, അയാളുടെ വീക്ഷണ വൈരുദ്ധ്യങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പ് അന്നുവരെയുണ്ടായിരുന്ന ദൃശ്യാഖ്യാനങ്ങളെ മുഴുവൻ പൊളിച്ചെഴുതി. ഏതുകാലത്തും പ്രസക്തിയുള്ള ചില അടിസ്ഥാന ചോദ്യങ്ങളുടെ ആവിഷ്കാരമായിരുന്നു ഉയർത്തെഴുന്നേൽപ്പ്.

സർക്കാരിന്റെ ചുവപ്പ് നാടയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ദൂരദർശനിൽ കാലത്തെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ള ദൃശ്യസുകൃതങ്ങൾ നിർമ്മിക്കാൻ ശ്യാമപ്രസാദിന് കഴിഞ്ഞു. വേനലിന്റെ ഒഴിവ് മാധവിക്കുട്ടിയുടെ കഥയായിരുന്നു. എം ആർ ഗോപകുമാർ, ശാന്താദേവി എന്നിവരായിരുന്നു അഭിനേതാക്കൾ.

ആന്റൺ ചെക്കോവിന്റെ പ്രപ്പോസൽ എന്ന ഏകാംഗ നാടകത്തെ ആസ്പദമാക്കി 1988 ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ടെലിഫിലിമായിരുന്നു വിവാഹാലോചന. ശ്രീനിവാസൻ, വി കെ വേണുക്കുട്ടൻ നായർ, മഞ്ജുഷ തുടങ്ങിയവരായിരുന്നു അഭിനേതാക്കൾ. ഉള്ളടക്കം, കഥ, ഇതിവൃത്തം എന്നിവയിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തിയ സംവിധായകനാണ്

പെരുവഴിയിലെ കരിയിലകൾ എൻ മോഹനന്റെ കഥ. 1991 ശ്യാമപ്രസാദ് ടെലിഫിലിമാക്കി. നെടുമുടി വേണു, നരേന്ദ്രപ്രസാദ്, ഉഷ, രുക്വാണി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഒരു ചലച്ചിത്രത്തിന്റെ സാധ്യതകളെല്ലാം ഉണ്ടായിരുന്ന ഒരു ടെലിഫിലിം. മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ. ടെലിവിഷന്റെ സുവർണകാലം, ആസ്വാദനത്തിന്റെ അന്തസ് ഉയർന്നു നിന്ന കാലം. പെരുവഴിയിലെ കരിയിലകൾക്ക് ഇന്നും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നാകും ഒരുപക്ഷെ അന്നത്തേക്കാൾ പ്രസക്തി.

1992 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് ടെലിഫിലിമായി ദൂരദർശനിലെത്തുന്നത്. ശ്യാമപ്രസാദിന്റെ 4-ാമത്തെ ടെലിഫിലിമായിരുന്നു വിശ്വവിഖ്യാതമായ മൂക്ക്. ഗുരുവായൂർ നാടകസംഘം അംഗങ്ങളായിരുന്നു അഭിനേതാക്കൾ. ആക്ഷേപഹാസ്യത്തിന്റെ അകംപൊരുൾ ഒട്ടും ചോരാതെയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്തത്.

ഓംചേരിയും എന്നൻ പിള്ളയും കഥയ്ക്കു പിന്നിൽ. ചന്തുനായരുടെ തിരക്കഥ. അഴകപ്പനായിരുന്നു ക്യാമറയ്ക്കു പിന്നിൽ. തിരശീലയിൽ വന്നത് കുക്കു പരമേശ്വരൻ. ഗണിതം എന്ന ടെലിഫിലിം. ശ്യാമപ്രസാദിന്റെ പ്രത്യേകമായ ഒരു സംവിധാന ശൈലി ഗണിതത്തിനുണ്ടായിരുന്നു. 1993 ഗണിതം പ്രദർശനത്തിനെത്തിയത്.

90കളുടെ പകുതിക്ക് ശേഷം മലയാളം പരമ്പരകൾക്ക് പഞ്ഞമില്ലാത്ത കാലമായിരുന്നു. എത്രയോ പരമ്പരകൾ വന്നുപോയി. പക്ഷേ മലയാളി മറക്കാത്ത ഒരു പരമ്പരയുടെ പേര് പറയാൻ പറഞ്ഞാൽ അത് മരണം ദുർബലം എന്ന പരമ്പരയായിരിക്കും. കെ സുരേന്ദ്രന്റെ നോവലിനെ ആസ്പദമാക്കി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത പരമ്പര. നരേന്ദ്രപ്രസാദും കരമന ജനാർദ്ദനൻ നായരും ശ്രീലക്ഷ്മിയും ഊർമിള ഉണ്ണിയുമായിരുന്നു പ്രധാന അഭിനേതാക്കൾ. 2000ലാണ് മരണം ദുർബലം എന്ന പരമ്പര ആസ്വാദക ഹൃദയങ്ങളിൽ അടയാളം ചെയ്തത്. ടി വി കൊച്ചുബാവയുടെ മണൽ നഗരം, കെ രാധാകൃഷ്ണന്റെ ശമനതാളം തുടങ്ങിയവയും ശ്യാമപ്രസാദിന്റെ പരമ്പരകളായി പ്രദർശനത്തിനെത്തി.

മികച്ച ടെലിവിഷൻ സംവിധായകനുള്ള പുരസ്കാരങ്ങൾ നിരവധി തവണ ലഭിച്ച ശ്യാമപ്രസാദ് ഒരുപിടി ചലച്ചിത്രങ്ങളും മലയാളിക്ക് സമ്മാനിച്ചു. 1998 ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി ശ്യാമപ്രസാദ് ചലച്ചിത്രമാക്കി. 1998 മികച്ച പ്രാദേശിക ചിത്രമെന്ന ദേശീയ ബഹുമതി അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. കല്ലുകൊണ്ടൊരു പെണ്ണായിരുന്നു ശ്യാമപ്രസാദിന്റെ ആദ്യത്തെ ചിത്രം.

2009 പ്രദർശനത്തിനെത്തിയ ഋതു എന്ന ചിത്രം ആധുനികതയുടെ വിളംബരമായിരുന്നു ആ ചിത്രം എന്ന് വിശേഷിപ്പിച്ചാൽ തെറ്റില്ല. ഒരു നവഭാവുകത്വം മലയാളിക്ക് പകർന്നുകൊടുക്കാൻ ഋതുവിലൂടെ ശ്യാമപ്രസാദിന് കഴിഞ്ഞു. കേരള കഫേ, ഇലക്ട്ര, അരിയെ, ഇംഗ്ലീഷ് ആർട്ടിസ്റ്റ്, ഇവിടെ, ഹേയ് ജൂഡ്, ഒരു ഞായറാഴ്ച, ആളോഹരി തുടങ്ങിയ ചിത്രങ്ങൾ ശ്യാമപ്രസാദ് മലയാളത്തിന് സമ്മാനിച്ചു. ഒപ്പം പട്ടം പോലെ, അനാർക്കലി, രണം, ഡ്രാമ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്യാമപ്രസാദ് അഭിനയിച്ചു. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ശ്യാമപ്രസാദിന് ലഭിച്ചു. ഇനിയും മികച്ച ചിത്രങ്ങൾ, ചലച്ചിത്ര സംഭാവനകൾ ഈ മികച്ച കലാകാരനിൽ നിന്ന് കാലം പ്രതീക്ഷിക്കുന്നു.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അതെ, ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? സമ്പത്തോ അധികാരമോ സുരക്ഷയോ? ഇവയെല്ലാം പ്രധാനമാണ്. പക്ഷെ ഇവയ്ക്കെല്ലാം മുൻപ് മനുഷ്യൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ഒരു ചെറിയ മുറി പോലും ചിലപ്പോൾ സ്വർഗമാകുന്നതും അതേ മുറി തന്നെ മറ്റൊരു നിമിഷം നരകമായി മാറുന്നതും. ഒരു ലളിതമായ പരീക്ഷണം സങ്കല്പിക്കൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഒരു മുറിക്കുള്ളിൽ കയറി വാതിലടയ്ക്കുന്നു. പുസ്തകം വായിക്കാം, സംഗീതം കേൾക്കാം, എഴുതാം, ഉറങ്ങാം, മണിക്കൂറുകളോ ദിവസങ്ങളോ അവിടെ ചെലവഴിക്കാം. ആ മുറി നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നില്ല. ഇനി മറ്റൊരു സാഹചര്യം, അതേ മുറി, അതേ കസേര, അതേ ജനൽ, അതേ വെളിച്ചം. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, വാതിൽ പൂട്ടിയത് നിങ്ങളല്ല, പുറത്തുനിന്ന് മറ്റൊരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ മുറിയുടെ അർത്ഥം പൂർണ്ണമായി മാറുന്നത്? കാരണം മാറിയത് മുറിയല്ല, മാറിയത് നിങ്ങളുടെ നിയന്ത്രണബോധമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ സെൻസ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ പെർസീവ്ഡ് കൺട്രോൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളിൽ നമുക്ക് സ്വാധീനമുണ്ടെന്ന് വിശ്വസിക്കുന്ന നിമിഷങ്ങളിലാണ് മനുഷ്യ മനസ്സ് സുരക്ഷിതമായി അനുഭവപ്പെടുന്നത്. ആ ബോധം നഷ്ടപ്പെടുന്നിടത്താണ് അസ്വസ്ഥത ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ വാതിൽ ഒരാൾക്ക് ഏകാന്തതയും മറ്റൊരാൾക്ക് തടവറയുമായി അനുഭവപ്പെടാം. വാതിൽ അടഞ്ഞുകിടക്കുന്നതല്ല പ്രശ്നം, അത് തുറക്കാനുള്ള അവകാശം ആരുടെ കൈകളിലാണ് എന്നതാണ് യഥാർത്ഥ ചോദ്യം. മനുഷ്യർക്ക് പല കഷ്ടപ്പാടുകളും സഹിക്കാൻ കഴിയും, പക്ഷെ സ്വന്തം ജീവിതത്തിന്മേലുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം നഷ്ടപ്പെടുന്നത് അവർക്ക് ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്.

നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷം ആ സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ ആന്തരിക പ്രേരണ മനുഷ്യനിൽ ഉണരുന്നു. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ ജാക്ക് ബ്രഹ്മാണ് സൈക്കോളജിക്കൽ റിയാക്റ്റൻസ് തിയറി എന്ന ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് തന്നെ ചെയ്യണമെന്ന് തോന്നുന്നതും അവിടെ പോകരുത് എന്ന് കേൾക്കുമ്പോൾ അവിടേക്ക് പോകാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നതും ഈ മനഃശാസ്ത്രത്തിന്റെ ഭാഗമാണ്. കാരണം മനുഷ്യൻ നിയമങ്ങളോട് മാത്രമല്ല പ്രതികരിക്കുന്നത്, തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതോടാണ് കൂടുതൽ പ്രതികരിക്കുന്നത്. ഈ സത്യം നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും കാണാം. ഒരു ബന്ധത്തിൽ സ്നേഹമുണ്ടാകാം, കരുതലുണ്ടാകാം, സുരക്ഷയുണ്ടാകാം. പക്ഷേ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ആ ബന്ധം പതിയെ ഒരു വൈകാരിക തടവറയായി മാറും. ഇത് ചെയ്യരുത്, അവരോട് സംസാരിക്കരുത്, അവിടെ പോകരുത്, എന്റെ അനുവാദമില്ലാതെ ഒന്നും തീരുമാനിക്കരുത്. ഇത്തരം നിയന്ത്രണങ്ങൾ ആദ്യം കരുതലായി തോന്നാം, പിന്നീടത് ശ്വാസമുട്ടലായി മാറും. കാരണം മനുഷ്യന് സ്നേഹത്തോടൊപ്പം സ്വാതന്ത്ര്യവും ആവശ്യമാണ്. രണ്ടിലൊന്നും നഷ്ടപ്പെട്ടാൽ ബന്ധത്തിന്റെ സന്തുലിതാവസ്ഥ തകരും. ഇവിടെയാണ് ലെറ്റ് ദം തിയറിയുടെ ആഴം മനസ്സിലാകുന്നത്. മറ്റൊരാളെ നിയന്ത്രിക്കുന്നത് സ്നേഹമല്ല, അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. അവർക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ അവസരം നൽകുക, അവരുടെ വ്യക്തിത്വത്തെ ശ്വാസം മുട്ടിക്കാതിരിക്കുക, അവരെ നിങ്ങളുടെ ഭയങ്ങളുടെ തടവുകാരാക്കാതിരിക്കുക. കാരണം സ്നേഹം ഉടമസ്ഥാവകാശമല്ല, പരസ്പരം നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഇതേ സത്യം കുട്ടികളെ വളർത്തുന്നതിലും ബാധകമാണ്. എല്ലാ തീരുമാനങ്ങളും മാതാപിതാക്കൾ എടുത്തുകൊണ്ടിരുന്നാൽ കുട്ടി അനുസരണയുള്ളവനായേക്കാം, എന്നാൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ അവൻ പഠിക്കില്ല. ജോലിസ്ഥലത്തും ഇതുതന്നെയാണ് സ്ഥിതി. വിശ്വാസം ലഭിക്കുന്ന ജീവനക്കാരൻ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കും. നിരന്തര നിയന്ത്രണത്തിന് വിധേയനായവൻ ക്രമേണ തന്റെ സർഗാത്മകത നഷ്ടപ്പെടുത്തും. ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് ഇതാണ്. മനുഷ്യർ സുരക്ഷിതരാകുന്നത് പൂട്ടിയ വാതിലുകൾക്കുള്ളിലല്ല, തുറക്കാൻ

ഉള്ള താക്കോൽ സ്വന്തം കൈകളിലുണ്ടെന്ന വിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു ചെറിയ വീടിന് പോലും രാജകൊട്ടാരത്തിന്റെ സമാധാനം നൽകാൻ കഴിയുന്നത്. അതേസമയം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്വർണക്കൂട് പോലും ചിലപ്പോൾ ഒരു ജയിലായി അനുഭവപ്പെടാം. ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാര്യം മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടാതിരിക്കുക എന്നതാണ്. അവരെ സ്നേഹിക്കുക, പിന്തുണയ്ക്കുക, ആവശ്യമുള്ളപ്പോൾ ഒപ്പമുണ്ടാവുക. പക്ഷെ അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ താക്കോൽ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ ശ്രമിക്കരുത്. കാരണം മനുഷ്യൻ വെറുതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സ്വതന്ത്രനായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്.

ഏത് വിലക്കിനോടും മനുഷ്യൻ വിപരീത ദൃഷ്ട്യാ പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു വിലക്കും മനുഷ്യന് ഇഷ്ടമല്ല. ഒരാൾ ചിലപ്പോൾ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നാടുവിട്ടു പോകുമായിരിക്കാം. പക്ഷെ അയാൾക്ക് ആരെങ്കിലും ഒരു വിലക്ക് കൽപ്പിച്ചാൽ അത് സഹിക്കാനാവില്ല തന്നെ. ഇംഗ്ലീഷിൽ ബ്ലിസ് എന്നൊരു വാക്കുണ്ട്. എന്താ അതിന്റെ അർത്ഥം എന്നറിയുമോ? വിലക്കുകൾ ഏതുമില്ലാത്ത സ്വാതന്ത്ര്യത്തോടുകൂടിയ ആനന്ദം എന്നാണ്. അതനുഭവിച്ചവർ ഈ ലോകത്ത് നന്നേ കുറവ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നവരെ? അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് അളന്നു കൊടുക്കാൻ കഴിയുന്ന ഒന്നാണോ സ്വാതന്ത്ര്യം? അങ്ങനെ ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം എന്നത് എന്താണെന്ന് പോലും മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. തിരിച്ച് ഭർത്താവിനെ നിയന്ത്രിക്കുന്ന ഭാര്യമാരുമുണ്ട്. അതുപോലെ ക്രെഡിറ്റായി അവർ കരുതി വച്ചിരിക്കുന്നു. സദാചാര കുടുംബങ്ങൾ സത്യത്തിൽ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവരാണ്. സ്വാതന്ത്ര്യത്തെ കുറച്ചെങ്കിലും ബലി കൊടുക്കാതെ കുടുംബം നിലനിർത്താനാവില്ല എന്നത് മറ്റൊരു സത്യം. നോക്കൂ, കുടുംബം എന്നത് അതിലെ വ്യക്തികൾ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവരവരുടേതായ വ്യക്തിത്വത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ ലഭ്യമാകുന്ന ഒന്നാണ്. രണ്ട് വ്യക്തികൾക്ക് എങ്ങനെയാണ് ഒന്നായി ജീവിക്കാനാകുന്നത്? ഒരുമിച്ച് ജീവിക്കുക എന്ന് വെച്ചാൽ ഒന്നായി ജീവിക്കുക എന്നല്ല അർത്ഥം. അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അതിലൊരാൾ ജീവിക്കുന്നില്ല, മറ്റേയാൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയല്ലേ ജീവിക്കേണ്ടത്? മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക എന്നത് അപരിഷ്കൃതമാണ്. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഒപ്പമുള്ള ആളോട് ബഹുമാനവും കൂടുതൽ അടുപ്പവും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള വീടുകൾ വികസിത രാജ്യങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ അവയെ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ആശയങ്ങളും ആസ്വാദനങ്ങളും ഒക്കെയായി ഒട്ടും വ്യക്തിത്വ ഭംഗമില്ലാതെ ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിതം നയിച്ചു പോകുന്ന മനോഹരമായൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പരാതികളില്ലാത്ത, കുറ്റപ്പെടുത്തലുകളില്ലാത്ത, ഈഗോ തീരെയില്ലാത്ത, പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കുന്നവരെ എനിക്കറിയാം. അവർ ഒരു ഇളം കാറ്റുപോലെ ഇവിടെ ജീവിച്ചിരിക്കും. അല്ലാത്തവർ കൊടുങ്കാറ്റുകൾ ഇളക്കി വിട്ടുകൊണ്ട് സ്വയം അസ്വസ്ഥരായും മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തിയും ജീവിക്കും. നോക്കൂ, വിധിയും യോഗവും ഒന്നും ഇവിടെയില്ല. അവരവർ എങ്ങനെ ജീവിതത്തെ കാണുന്നു എന്നത് മാത്രമാണ് പ്രധാനം. ചിരിച്ചും ചിറകടിച്ചും കളിച്ചും കളി പറഞ്ഞും രസിച്ചും രസിപ്പിച്ചും ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ സുന്ദരമായി മറ്റെന്താണുള്ളത്? അതെ, ഈ ജീവിതം എന്ന് പറയുന്നത് അത്ര കീറാമുട്ടിയായ കാര്യമൊന്നുമല്ല. സിമ്പിളാണ്, വെരി സിമ്പിൾ. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വാതിൽ അകത്തു നിന്ന് പൂട്ടിയത് നിങ്ങൾ തന്നെയെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷം നൽകും. പക്ഷേ നിങ്ങളെ അകത്താക്കി മറ്റൊരാളാണ് പുറത്തുനിന്ന് പൂട്ടുന്നതെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ബഹളത്തിനിടെ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, V മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് തീരുമാനിച്ചത്. CRPF സ്ഥാപക ദിനത്തിൽ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട കലാമിന് രാഷ്ട്രീയ സാംസ്കാരിക ശാസ്ത്ര രംഗത്തെ പ്രമുഖർ ആദരമർപ്പിച്ചു.

0: റിപ്പോർട്ട്.
1: തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച APJ അബ്ദുൾ കലാം കഠിനാധ്വാനത്തിലൂടെയും പ്രതിഭയിലൂടെയുമാണ് രാജ്യത്തിന്റെ പ്രഥമ പൌരൻ എന്ന പദവിയിലെത്തിയത്. ISROയിലും DRDOയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. SLV-3, പൃഥ്വി, അഗ്നി തുടങ്ങിയ മിസൈൽ പദ്ധതികളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ കലാമിനെ രാജ്യം ആദരവോടെ ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന് വിശേഷിപ്പിച്ചു. 2 പൊഖ്രാൻ ആണവ പരീക്ഷണത്തിന് സാങ്കേതിക നേതൃത്വം നൽകിയതും കലാമായിരുന്നു. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച കലാം രാഷ്ട്രപതി ഭവന്റെ വാതിലുകൾ സാധാരണക്കാർക്കായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായി തുറന്നിട്ടു. ഉറക്കത്തിൽ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന സന്ദേശം പകർന്നു നൽകിയ അദ്ദേഹം 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ IIMൽ വിദ്യാർത്ഥികളോട് പ്രസംഗിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അഗ്നിചിറകുകൾ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. രാഷ്ട്രം ഭാരതരത്നം നൽകി ആദരിച്ച ഡോക്ടർ അബ്ദുൾ കലാമിന്റെ ചിന്തകളും ആശയങ്ങളും ഇന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വഴിവിളക്കായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായ പഠനമാണ് ജീവിതമെന്നും വളർന്നുവരുന്ന തലമുറയെ സ്വാധീനിക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഹിന്ദി പ്രചാരണത്തിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ് വാസുദേവൻ പിള്ളയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് അടുത്ത മാസം 8 തുടക്കമാകും. മുഖ്യമന്ത്രി ഓണം മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12, 13 തീയതികളിൽ ജില്ലാ മേളകൾക്കും തുടക്കമാകും. പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഓഗസ്റ്റ് ആദ്യം പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു.
2: സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും സപ്ലൈകോയും വഴി 165,932 മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് വിപണിയിൽ എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റിൽ അത് വിതരണം ചെയ്യും. 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും അധികമായിട്ട് നീലക്കാർഡുകൾക്ക് നൽകാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. AY കാർഡുകൾക്ക് സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണം ഓഗസ്റ്റ് ആദ്യ വാരത്തോടെ തന്നെ ആരംഭം കുറിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്.
0: അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജിലെ പഥോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതിയാണ് ഇയാളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് UNലെ US അംബാസഡർ മൈക്ക് വാൾസ് പറഞ്ഞു. മേഖലയിലെ പ്രത്യാക്രമണങ്ങൾ നിർത്തിവച്ചതായി ഇറാൻ സൈനിക വക്താവും സ്ഥിരീകരിച്ചു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു നാളെ വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 1-9-577 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്ര ദർശനവും ആരോഗ്യ സംരക്ഷണ ചികിത്സകളും സജീവം. രാമായണ കഥാസന്ദർഭത്തിന്റെ ദൃഷ്ടാന്ത അനുഭവം സമ്മാനിക്കുന്ന ജഡായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രത്തിൽ നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ ജഡായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജഡായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജഡായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 അടി ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീര ജഡായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്ന വാനരയൂട്ട് ക്ഷേത്രത്തിലെ വഴിപാടാണ്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിലാണ് മീരാബായ് ചാനുവിന്റെ സുവർണ നേട്ടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 പോയിന്റ് ഉയർന്ന് 76704ലും നിഫ്റ്റി 184 പോയിന്റ് നേട്ടത്തിൽ 23951ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ജനം ടി വി തിരുവനന്തപുരം ബ്യൂറോ ക്യാമറാമാൻ അഭിജിത്ത് ശ്രീകുമാർ വാഹനാപകടത്തിൽ മരിച്ചു. 26 വയസ്സായിരുന്നു. രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പാറശാല സ്വദേശിയാണ്. തിരുവനന്തപുരം മഞ്ചൂർ വിശാഖ വധക്കേസിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഇന്നലെ പ്രതികളെ പിടികൂടിയ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 27ലൂടെയാണ്. 1953 ജൂലൈ 27 കൊറിയൻ യുദ്ധം യുദ്ധവിരാമ സന്ധിയിൽ ഒപ്പുവെച്ച് അവസാനിച്ചിരിക്കുന്നു. 2015 ജൂലൈ 27 APJ അബ്ദുൽ കലാം അന്തരിച്ചു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിനു നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെ ന്യൂഡൽഹിയിൽ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കോമൺവെൽത്ത് ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിനെ ലോക്സഭ അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: सभी माननीय सदस्यों की है. ऐसे माननीय सदस्यों के खिलाफ मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं परंपराओं को समाप्त करने का प्रयास कर रहे हैं. आप संवाद करो, चर्चा करो, महत्वपूर्ण मुद्दों पर बात करो, लेकिन तख्तियां लेकर आना ये उचित नहीं है.
0: പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം അരങ്ങേറി. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും.

0: एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा।
1: മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം. ഐ എസ് ആർഒയിലും ഡിആർഡിഒയിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. സി ആർ പി എഫ് സ്ഥാപക ദിനത്തിൽ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ സി ആർ പി എഫ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. ഈ വർഷത്തെ അമർനാഥ് യാത്രയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 400,000 കവിഞ്ഞു. 4,474 തീർത്ഥാടകർ അടങ്ങിയ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീനിവാസിൽ നിന്ന് വടക്കൻ കാശ്മീരിലെ ബാൾട്ടാൽ അടിസ്ഥാന ക്യാമ്പിലേക്ക് ഇന്നലെ യാത്രയെ തിരിച്ചിട്ടുണ്ട്. ഈ മാസം 3 ആരംഭിച്ച യാത്ര ശ്രാവണ പൗർണമിയും രക്ഷാബന്ധൻ ആഘോഷവും ഒരുമിച്ച് വരുന്ന ഓഗസ്റ്റ് 28 സമാപിക്കും. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഡീപ് ഫേക്ക് വീഡിയോയാണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് ഓഗസ്റ്റ് 8 തുടക്കമാകും. ഓണമേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പ്രദേശത്തെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യോപാധികൃതർ പറഞ്ഞു. ഇദ്ദേഹം ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ വിവരമില്ല. പൊതുവെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും നീന്തൽക്കുളങ്ങളിൽ നിന്നുമാണ് അമീബ ശരീരത്തിൽ പ്രവേശിക്കാറുള്ളത്. നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി പേർ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്.
1: കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതി 5 കസ്റ്റഡിയിൽ വിട്ടത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാ തീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കാസ്പിയൻ കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. കാസ്പിയൻ കടൽ ഉൾപ്പെടെ റഷ്യയിലെ സൈനിക ലക്ഷ്യങ്ങളിൽ യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തിയെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇറാൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് യു എന്നിലെ യു എസ് അംബാസഡർ മൈക്ക് വാട്സ് പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ

നാളെ കൂടിക്കാഴ്ച നടത്തും. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനുവാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 689 പോയിന്റ് ഉയർന്ന് 76,750, നിഫ്റ്റി 198 പോയിന്റ് നേട്ടത്തിൽ 23,967 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികൾ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 12, വയോജനങ്ങളും അസിസ്റ്റീവ് ടെക്നോളജികളും.

0: മുത്തശ്ശ, മുത്തശ്ശന്റെ ഊന്നുമടി എന്തേ? അതില്ലാതെ എങ്ങനെ സ്റ്റുഡിയോയിൽ പോകും?
1: എന്റെ മോളെ ലക്ഷ്മി, എന്നും ഇതുപോലെ തന്നെയാ. എന്റെ സമയം വെറുതെ പോകുക, ഒന്നില്ലെങ്കിൽ മറ്റൊന്നും മറക്കും. എനിക്കും പ്രായമായി എന്ന് തോന്നുന്നു.
0: ഇതാ മുത്തശ്ശ, മുത്തശ്ശന്റെ ഊന്നുവടിയും കണ്ണടയും. ഇതില്ലാതെ മുത്തശ്ശന് ഇപ്പൊ പറ്റത്തേ ഇല്ല.
1: അതെ, ഈ പ്രായത്തിൽ ഈ കാര്യങ്ങളാണ് ജീവിതം സുഖകരമാക്കുന്നത്.
0: തീർച്ചയായും. നമുക്ക് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് സംസാരിക്കാം. എങ്ങനെ പ്രായമായവരുടെ ജീവിതം ആസ്വാദികരമാക്കാമെന്നും എങ്ങനെ ഇവ ഉപയോഗപ്രദമാക്കാമെന്നും സംസാരിക്കാം.
1: അത് കൊള്ളാമല്ലോ ലക്ഷ്മി, ഇത് ഞങ്ങൾ പ്രായമായവർക്ക് ഒരു സന്തോഷ വാർത്തയാണ്.
0: മുത്തശ്ശൻ കുറെ ആഴ്ചകളായി ഇക്കാര്യങ്ങൾ എല്ലാവർക്കും നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന റേഡിയോ പ്രോഗ്രാമിലൂടെ എല്ലാവരെയും അറിയിച്ചു വരികയാണല്ലോ. ഉദാഹരണത്തിന്, സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള വിവിധ സ്കീമുകൾ, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ IPSRC, അത് അടൽ വയോ അഭ്യുദയ യോജനയുടെ ഭാഗമാണ് എന്നും, ഈ സ്കീമിലൂടെ ഓൾഡ് ഏജ് ഹോം, കെയർ ഹോം പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് സർക്കാരും അർദ്ധ സർക്കാർ സംഘടനകളും വഴി വിവിധ ഗ്രാന്റുകളും ലഭ്യമാക്കുന്നു എന്ന് പറയാറുണ്ടായിരുന്നു അല്ലേ?
1: അതെ, മുതിർന്ന പൗരന്മാർക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പറായ 1467 അവർക്കുള്ള പെൻഷൻ, ഹൗസിംഗ് സ്കീം, ആയുഷ്മാൻ സ്കീം, PM ഓണർ ഫണ്ട് സ്കീം, സീനിയർ ഓഫൺ ഫേസ് ചാലഞ്ച് മുതലായ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ആയുഷ്മാൻ സ്കീം, PM ഓണർ ഫണ്ട് സ്കീം തുടങ്ങിയ പദ്ധതികളിലൂടെ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള മറുപടിയും ഇതിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: മുത്തച്ഛ, മൂന്നാമത്തെ ഘട്ടം ജെറിയാട്രിക് കെയർ ഗിവേഴ്സ് ട്രെയിനിംഗ് ആണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം മുതിർന്ന പൗരന്മാരെ നോക്കുവാനുള്ള ആളുകളെ എത്തിക്കുകയും തികച്ചും പ്രൊഫഷണലായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണിത്. ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ ഇതിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം.
1: നാലാമത്തെ ഘട്ടം സേജ് എന്നാൽ സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ. ഈ പ്രോഗ്രാം മുതിർന്ന പൗരന്മാരുടെ ജീവിതം സുഖകരമാക്കുവാൻ വേണ്ട കാര്യങ്ങൾ നൽകി പോരുന്നു. കേന്ദ്ര സർക്കാരും ഈ ഒരു പ്രോഗ്രാം വഴി നല്ല ചുവടുവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്. ഇടമുറിയാത്ത സേവനം ഈ പോർട്ടലിലൂടെ ലഭ്യമാക്കും. ഇതിലും വിവിധ സേവനങ്ങളും സ്റ്റാർട്ടപ്പുകളും ലഭ്യമാണ്.
0: മുത്തശ്ശ, മറ്റൊരു പ്രധാനപ്പെട്ട സ്കീമാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് ഫിസിക്കൽ എയ്ഡുകളും അസിസ്റ്റീവ് ഡിവൈസുകളും നൽകുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ ഇതിലെ മുഴുവൻ ചിലവുകളും സീനിയർ സിറ്റിസൺ ഫണ്ടിലൂടെയാണ് കണ്ടെത്തുന്നത്.
1: ഇത് കൂടാതെ തിമിര ശസ്ത്രക്രിയക്ക് ആയുഷ്മാൻ ഭാരതിലൂടെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയയും ലഭിക്കുന്നു.
0: ഇതുപോലെ മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട്സും നിലവിലുണ്ട്. കൂടാതെ മാതാപിതാക്കൾക്ക് പ്രത്യേക സംരക്ഷണവുമുണ്ട് ഈ ആക്ടിലൂടെ. മാതാപിതാക്കളെ സംരക്ഷിക്കുക, മുതിർന്ന പൗരന്മാർക്ക് അവരെ തന്നെ സംരക്ഷിക്കുവാൻ കുടുംബ സമ്പത്തിലൂടെ എങ്ങനെ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മാതാപിതാക്കൾ എന്ന വിഭാഗത്തിൽ തന്നെ ബയോളജിക്കൽ, അഡോപ്റ്റീവ് സ്റ്റെപ്പ് പേരന്റ്സ് എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. ഈ സ്കീമിലൂടെ മുതിർന്ന പൗരന്മാർക്കുള്ള ജീവിത സാഹചര്യം ഉയർത്തുവാൻ സാധിക്കുന്നുണ്ട് മുത്തശ്ശ.
1: അതെ ലക്ഷ്മി, ഇതിലൂടെ നമ്മുടെ തലമുറക്കാർ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുവാനും സാധിക്കുന്നു. അതായത് പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ.
0: മുത്തച്ഛ, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന പഠനം, സ്കിൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസവും കഴിവുകളെ വികസിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികളും ഉണ്ട്.
1: അങ്ങനെ മുതിർന്ന പൗരന്മാർക്ക് സ്നേഹവും കരുതലും ലഭ്യമാക്കി കൊടുക്കുന്നു.
0: മുത്തച്ഛ, ഇക്കാര്യം അറിഞ്ഞിരുന്നോ? സിൽവർ എക്കണോമിയെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ മുതിർന്ന പൗരന്മാർക്കുള്ള വിവിധ സംരംഭങ്ങളുടെയും സർവീസുകളുടെയും ഉൽപ്പന്നങ്ങളുടെയും വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള മുതൽക്കൂട്ടായത്.
1: അതുപോലെ സാക്ഷരതാ പ്രോഗ്രാമുകൾ മുതിർന്ന പൗരന്മാർക്ക് അറിവും പെൻഷൻ സേവിംഗ്സ് സ്കീമുകളെ കുറിച്ചുള്ള ബോധ്യത്തിനും അവസരമൊരുക്കി.
0: മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നിലനിർത്തുന്ന പദ്ധതികളും ലഭ്യമാണ് അല്ലേ മുത്തശ്ശ?
1: എക്സർസൈസ്, യോഗ തുടങ്ങിയവയിലൂടെ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ സാധിക്കുന്നു.
0: ഈ ലക്ഷ്യങ്ങളെല്ലാം ഒരുമിക്കുമ്പോൾ മുതിർന്ന പൗരന്മാർക്കുള്ള ആദരവ് അർത്ഥവത്താകുന്നു. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം.

0: എന്താ പവയുക മോനെ, വാർദ്ധക്യം, ശരീരവേദന, കാഴ്ചക്കുറവ്, മുട്ടുവേദന, കഷണ്ടി, പല്ലുകൊഴിച്ചിൽ, നടക്കുവാനും നിൽക്കുവാനും ബുദ്ധിമുട്ട്, എങ്ങനെ ഞാൻ ജീവിക്കും?
1: അപ്പൂപ്പാ, ഇത് ഭയങ്കരം തന്നെ. പ്രായം ആവേണ്ടെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്.
2: എന്താ സൂരജ്, ബാല്യവും യവനവും ഇഷ്ടപ്പെടുന്ന നമ്മൾ എന്തിന് വാർദ്ധക്യത്തെ തിരസ്കരിക്കണം?
1: ചേച്ചി, അപ്പൂപ്പൻ എത്ര ബുദ്ധിമുട്ടുകയാണെന്ന് കണ്ടില്ലേ? അപ്പൂപ്പൻ മാത്രമല്ല, മറ്റ് പലരും.
2: ശരിയാണ്, അവർ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ജീവിത സായനം ആസ്വദിക്കാനുള്ളതാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പലർക്കും സാധ്യമാകുന്നില്ല.
1: എങ്കിൽ പറഞ്ഞു തരൂ, എങ്ങനെ അത് സാധ്യമാക്കാം?
2: സൂരജ്, വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന പ്രോഗ്രാമിലൂടെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയോജനകരമായ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ അപ്പൂപ്പനെ പോലെ മുതിർന്ന പൗരന്മാർ പലരും നാഷണൽ വയോശ്രീ യോജനയിലൂടെ ജീവിതം ആയാസരഹിതവും ആനന്ദകരവുമാക്കി മാറ്റുന്നുണ്ട്.
1: അത് കൊള്ളാലോ ചേച്ചി. എങ്കിൽ വരൂ, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അപ്പൂപ്പനോട് പറയാം.
2: വരൂ സൂരജ്, നമുക്ക് പോവാം.

0: ഇനി നമ്മുടെ പരിപാടിയിൽ ഒരു പ്രത്യേക അതിഥിയാണ് വരാൻ പോകുന്നത്. ആൾക്ക് എന്നോട് വലിയ സ്നേഹവും ആള് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരാളും ഒക്കെയാണ്. ആളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, ജിമ്മി ബാസ്റ്റ്യൻ മോൻ. ആ ആളുടെ പേര് പറയുമ്പോഴേ ഈ ഭരത് മുത്തശ്ശൻ എന്ത് സന്തോഷമാണെന്നറിയാവോ? കാരണം എന്നെ ഏറെ ഇഷ്ടമാണ്. എന്നെ ഇടയ്ക്കിടച്ചൊക്കെ കാണുമ്പോൾ ചില ഉപദേശങ്ങളും ഒക്കെ ഈ കുട്ടി തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാ. മോനെ, ജിമ്മിയെ, സന്തോഷം കേട്ടോ വന്നതിൽ നമ്മുടെ ഷോയില്.
1: സന്തോഷം, എന്നെ ഇവിടെ ക്ഷണിച്ചതിലും സന്തോഷം.
0: അപ്പോ ഈ ടെക്നോളജി ഏരിയയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ജിമ്മി മോൻ, എനിക്ക് കഴിഞ്ഞ ദിവസം ട്രാൻസ്ലേറ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അതായത് നമ്മള് ഈ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് മാത്രമല്ല, അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് ആ സംസാരം അങ്ങ് തുടങ്ങാം മോനെ.
1: ട്രാൻസ്ലേറ്റ് ഞാൻ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരു എഴുത്ത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്നോ വല്ലതും കിട്ടിയാൽ, അത് ഇംഗ്ലീഷിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേത് ഭാഷയിലാണെങ്കിലും, ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയും. ഈ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു സ്മാർട്ട് ഇയർബഡ്സാണ്. നിങ്ങൾക്കൊരു 10,000 രൂപയിൽ താഴെ ലഭിക്കുന്ന ഈ ഇയർബഡ്സ് ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ഫോണുമായി ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ ആയിരിക്കുകയും മറ്റേത് ഭാഷയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് വിവർത്തനം ചെയ്ത് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മറ്റേത് ഭാഷയിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഈ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ആപ്പിനോട് സംസാരിച്ചാൽ ലൗഡ് സ്പീക്കറിലൂടെ അത് നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാളോട് സംസാരിക്കുകയും ചെയ്യും.
0: ഓ, ഇതെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റിലുള്ള കളികളാണല്ലേ.
1: ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചാണ് ഈ ആപ്പ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ആപ്പ് നിങ്ങളുടെ ഇയർബഡ്സുമായി ബ്ലൂടൂത്ത് വഴി കണക്റ്റഡ് ആണ്.
0: ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ നമുക്കുണ്ട് എന്നുള്ളതാണ് ജിമ്മി മോൻ പറയുന്നത്. മോനെ, ഇപ്പോ നമുക്കിനിയിപ്പോ മറ്റു ചില കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ സീനിയർ സിറ്റിസൺ ആണല്ലോ, ഞങ്ങളുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കാൻ, ഈസി ആക്കാനായിട്ട് ചില വെബ്സൈറ്റുകളും ചില ആപ്പുകളും ഒക്കെ നമ്മുടെ കയ്യിൽ കരുതാമെന്ന് ജിമ്മി മോൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ എന്റെ അടുത്ത് ഒന്നിനുണ്ട്. ഇപ്പൊ ട്രാൻസ്ലേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന പോലെ നേരത്തെയും പറയാറുണ്ട്. അപ്പോ അത് ഏതൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട ചില ആപ്പുകൾ, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? നമ്മള്
1: മുതിർന്ന പൗരന്മാർക്ക് ആവശ്യം വേണ്ട ചില ആപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രധാനമായും ഭീം അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്പോൺസേർഡ് ആപ്പ്, അതുവഴി നിങ്ങൾക്ക് പണം കൈമാറാനോ പണം
0: സ്വീകരിക്കാനോ
1: സാധിക്കും. അല്ലാതെ മറ്റ് ആപ്പുകൾ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്.
0: അത് മോൻ എന്നോട് പണ്ട് പറഞ്ഞതാ, എനിക്ക് ഓർമ്മയുണ്ട്.
1: ഇവിടെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം, വസന്തത്തിന്റെ വായുവിലും വിഷാണുക്കൾ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും സംശയിക്കണം.
0: ഓ മിടുക്കൻ.
1: കാരണം ഇതിലെ ചതിക്കുഴികൾ എല്ലാം നമുക്ക് അറിവുണ്ടാകണമെന്നില്ല. സേഫ് ആയിട്ടുള്ള ആപ്പുകൾ മാത്രം പണം കൈമാറ്റത്തിന് ഉപയോഗിക്കണം. പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഡിജി ലോക്കർ. ഡിജി ലോക്കറിൽ നിങ്ങളുടെ ആവശ്യം വേണ്ട ഡോക്യുമെന്റ്സ് സൂക്ഷിച്ചു വെക്കാനും, ഇപ്പോൾ ഫയർ അങ്ങനെ എന്തെങ്കിലും കലാമിറ്റി കൊണ്ട് നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും ഇത് റിക്കവർ ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയാണെങ്കിൽ പോലും ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഇല്ലാതെ നമുക്ക് ഈ ഡിജി ലോക്കറിലെ ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കും. പിന്നെ വേണ്ട ചില ആപ്പുകൾ ആരോഗ്യം സംബന്ധിച്ചതാണ്. നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കൊരു മരുന്നിന്റെ ഇൻഗ്രീഡിയന്റ് അറിയണമെങ്കിൽ, അതിനെല്ലാം സഹായിക്കുന്ന ആപ്പുകൾ നമുക്ക് ലഭ്യമാണ്. ആരോഗ്യ സംബന്ധം അല്ലെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യം സംബന്ധിച്ച് മെഡിറ്റേഷൻ അല്ലെങ്കിൽ എങ്ങനെ റിലാക്സ് ചെയ്യാം, നമ്മളിപ്പോൾ ടെൻസ്ഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ റിലാക്സ് ചെയ്യാം, ഏത് ഗെയിം കളിക്കാം, നമ്മുടെ ഇപ്പോഴത്തെ മൂഡ് അനുസരിച്ച് ഏത് മൂവി കാണണം, ഇങ്ങനെ വരെ സജസ്റ്റ് ചെയ്യുന്ന ആപ്പുകൾ നമുക്ക് ലഭ്യമാണ്.
0: അപ്പൊ നമ്മള് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കയ്യിൽ കരുതണമെന്നാണ് ജിമ്മി മോനും പറയുന്നത് അല്ലേ?
1: അത് കരുതിയാൽ നമുക്ക് നല്ലതാണ്, കാലത്തിനൊത്ത് കോലം മാറണമെന്നാണല്ലോ.
0: ആ എന്തായാലും നന്നായി മോനെ. അതുപോലെ തന്നെ നമ്മളിപ്പോ ജിമ്മി മോൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഭരത് മുത്തശ്ശൻ ചില ഉപകരണങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ?
1: ഇപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വാങ്ങാൻ പറ്റുന്ന സ്മാർട്ട് വാച്ചസ് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ വൈറ്റൽ സൈൻസ്, പ്രധാനപ്പെട്ടത് ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, പൾസ് അല്ലെങ്കിൽ പൾസ് ഓക്സിജൻ സാച്ചുറേഷൻ അറിയാൻ, പൾസ് ഓക്സിമെട്രി, ഇതെല്ലാം ഈ വാച്ചിലൂടെ സാധിക്കും. ഈ വാച്ച് നിങ്ങളുടെ ഫോണുമായി ബ്ലൂടൂത്ത് കണക്റ്റഡ് ആകുന്നത് കൊണ്ട് അതിൽ ഉപയോഗിക്കുന്ന ആപ്പിൽ ഇതിന്റെ എല്ലാം റെക്കോർഡ് ഉണ്ടാകും. സോ നിങ്ങളുടെ ഡെയിലി ലോഗ് ഓഫ് വൈറ്റൽസ് നിങ്ങൾക്ക് ലഭിക്കുകയും അത് നിങ്ങൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ ഇത് കൊടുത്താൽ അയാൾക്ക് കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഓട്ടോമേറ്റഡ് പിൽ ഡിസ്പെൻസർ ഉണ്ട്. അതും വളരെ കുറഞ്ഞ ചെലവിൽ വാങ്ങാവുന്നതേ ഉള്ളൂ. നമുക്ക് 101 ആണോ 111 ആണോ ഓരോ ഡെപ്പയിലെയും മരുന്ന് എങ്ങനെ ഡെലിവറി ചെയ്യണമെന്ന് നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യുകയും
0: ഓ
1: അതാത് നേരം നമുക്ക് അത് കഴിക്കേണ്ട പാത്രത്തിലേക്ക് നമുക്ക് നിക്ഷേപിച്ച് കിട്ടുകയും ചെയ്യും.
0: ഓഹോ, അപ്പൊ നമ്മൾ എങ്ങനെയാണത് കഴിക്കേണ്ടതെന്ന് നേരം നേരം വെച്ച് നമുക്ക് എടുത്ത് തരും.
1: അതാ ഓരോ ബോക്സിന് നമുക്ക് കോഡ് ചെയ്യാം, 101 ആണോ അല്ലെങ്കിൽ 6 hour early ആണോ. അതിന്റെ നമുക്ക് എടുക്കേണ്ട പാത്രത്തിലേക്ക് നമുക്ക് വേണ്ട പിൽസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏത് സമയത്ത് ചെല്ലുന്നോ യുവർ പിൽസ് വിൽ ബി റെഡി ഓൺ ദാറ്റ് പോക്കറ്റ്.
0: അത് കൊള്ളാം കേട്ടോ. ഈ എന്റെ ഒരു സുഹൃത്തിനെ കൈക്ക് ചെറിയ വിറവലൊക്കെ ഉണ്ട്, അപ്പോ ഭക്ഷണം കഴിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാ, അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും?
1: അത്രയും മോട്ടോർ ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ പാർക്കിൻസൺ പോലെയുള്ള രോഗാവസ്ഥകൾ ഉള്ളവർക്ക് സാധിക്കുന്ന ഒരു സ്പൂൺ ഈവൻ ഗൂഗിൾ വരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലും ചീപ്പായിട്ടുള്ള സ്പൂണുകൾ ലഭ്യമാണ്. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ബാലൻസ് ചെയ്ത്, അതായത് നമ്മളുടെ കൈ വിറച്ചാലും
0: ജിമ്മിമോനെ, ഇപ്പോ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ തമ്മിലുള്ള സൗഹൃദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മോൻ എനിക്ക് തോന്നുന്നത് 20-22 വയസ്സുള്ളപ്പോ മുതൽ നമ്മുടെ ഈ സൗഹൃദം നടക്കുന്ന അല്ലേ. അപ്പൊ ആ സൗഹൃദത്തിന്റെ പുറത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇനിയിപ്പോ ഈ സീനിയർ സിറ്റിസണോട് എല്ലാവരോടും മോൻ എന്താ പറയാനുള്ളത്? ഒരു ഒരു എന്താ പറയുക, നമ്മളെ പോലെയുള്ള ആളുകളെ സ്നേഹിക്കുന്ന ഒരു ഒരു ആളെന്നുള്ള നിലയ്ക്ക്
1: ഒരു 60 അല്ലെങ്കിൽ 70 വർഷത്തെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചും ഈ സമൂഹത്തെ സംബന്ധിച്ചും വിലപ്പെട്ടതാണ്. നിങ്ങൾ ഒതുങ്ങി നിൽക്കാതെ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വളരെ പ്രചാരമുള്ള സോഷ്യൽ മീഡിയ അല്ല, കമ്മ്യൂണിറ്റി ഡിപ്പെൻഡൻ്റ്, അതായത് നെക്സ്റ്റ് ഡോർ ഇസ് സോഷ്യൽ മീഡിയ ദാറ്റ് നമ്മുടെ നിയർ ബൈ ആളുകളെ കണക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ നമ്മുടെ ഒരു പൾസ് ഈ സമൂഹത്തിന് വിലപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾ അത് ഷെയർ ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്താൻ ആഴ്ചയിൽ ഒരു മൂവിയോ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഗെയിം കളിക്കുകയോ ചെയ്യുന്ന നിങ്ങളെ സഹായിക്കും. കുട്ടികൾക്ക് മാത്രം കളിക്കാവുന്നതല്ല ഈ ഗെയിം, എല്ലാവർക്കും കളിക്കാം. മറ്റെന്തെങ്കിലും പാഷൻ നിങ്ങൾക്ക് പ്രത്യേകിച്ചുണ്ടെങ്കിൽ, മ്യൂസിക്കോ ആർട്ടോ, അത് പിന്തുടരുന്നത് വളരെ നല്ലതാണ്. മ്യൂസിക് ഇഷ്ടമുള്ളവർ ഇപ്പോൾ ഏതെങ്കിലും റേഡിയോയുടെ ആപ്പുകളോ, ആർട്ട് ഇഷ്ടമുള്ളവർ ഡ്രോ ചെയ്യാനുള്ള ഒരു ചെറിയ പാഡോ വല്ലതും കരുതിയാൽ നമുക്കത് അതിൽ നമ്മളുടെ ക്രിയേറ്റീവ് വർക്ക് ഉണ്ടാക്കുകയും അത് ഷെയർ ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാനസികാരോഗ്യം നമ്മളെ നമ്മുടെ ഡോപ്പമൈൻ റിലീസിനും നമ്മുടെ മാനസികാരോഗ്യത്തിനും സഹായിക്കും.
0: ഓ എന്തായാലും സന്തോഷം കേട്ടോ ജിമ്മിമോനെ. ജിമ്മിമോനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. ആളുടെ മുഴുവൻ പേര് ജിമ്മി ബാസ്റ്റ്യൻ, സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പോ ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മൾ തമ്മിലുള്ള സൗഹൃദം തുടർന്നുകൊണ്ടേയിരിക്കും, ഇനിയും നമ്മുടെ പരിപാടിയിൽ വരണം.
1: ഓ വളരെ നന്ദി, താങ്ക് യു.
2: കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം. നിങ്ങൾക്കറിയാമോ അസിസ്റ്റീവ് ടെക്നോളജി എങ്ങനെ മുതിർന്നവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നു എന്ന്?
0: അസിസ്റ്റീവ് ടെക്നോളജി എന്നാൽ മുതിർന്നവരുടെയും അംഗവൈകല്യമുള്ളവരുടെയും ജീവിതത്തെ ശരിയായ രീതിയിൽ നയിക്കുന്നതാണ്.
2: മുത്തച്ഛ, അസിസ്റ്റീവ് ടെക്നോളജിയെ അഡാപ്റ്റീവ് ടെക്നോളജി എന്നും വിളിക്കാറുണ്ട്. ചില ഉദാഹരണങ്ങൾ: സ്ക്രീൻ റീഡർ, കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം, വോക്കർ, ബ്രേസസ്, പവർ ലെഫ്റ്റ്, പെൻസിൽ ഹോൾഡർ, ഐ ഗേസ് സിസ്റ്റം, ഹെഡ് ട്രാക്കേഴ്സ്, ശ്രവണ സഹായികൾ, ഇവയൊക്കെയാണ്. ഇതുവഴി മുതിർന്ന പൗരന്മാർക്കും അംഗപരിമിതർക്കും സുഖമായി ജീവിക്കാൻ സാധിക്കുന്നു.
0: അസിസ്റ്റീവ് ടെക്നോളജി വഴി മുതിർന്ന പൗരന്മാർക്കും അംഗവൈകല്യമുള്ളവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും തങ്ങളുടെ സ്കൂൾ, ജോലി, വീട് തുടങ്ങിയവയിൽ സഹായം നൽകുവാനും പ്രാപ്തരാക്കുന്നു.
2: ഇവ മുതിർന്നവർക്ക് സ്വയം വളരുവാനും തങ്ങളുടെ കഴിവുകളെ ശരിയായി ഉപയോഗിക്കുവാനും പ്രാപ്തരാക്കുന്നു, അല്ലേ മുത്തച്ഛ?
0: അത് തന്നെ ലക്ഷ്മി. അസിസ്റ്റീവ് ടെക്നോളജി മുതിർന്നവർക്ക് ജീവിതം ലഘൂകരിക്കുവാനും സ്വയം പര്യാപ്തത നേടുവാനും സഹായകരമാകുന്നു.
2: മുതിർന്ന പൗരന്മാരെ സമൂഹവുമായി ബന്ധപ്പെടുത്തുകയും അതിന്റെ പ്രയോജനം ലഭ്യമാക്കുകയും ചെയ്യുകയാണ് അസിസ്റ്റീവ് ടെക്നോളജി.
0: അങ്ങനെ നമ്മൾ മുതിർന്ന പൗരന്മാരോടുള്ള ബഹുമാനവും വർദ്ധിപ്പിക്കുന്നു. കേട്ടോ ലക്ഷ്മി, ഇനി എന്റെ ഒരു സുഹൃത്തുമായുള്ള ഒരു ഫോൺ കോൾ ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
2: ശരി മുത്തച്ഛ.
0: എന്റെ കൂടെ ഇപ്പോ ഉള്ളത് എന്റെ ഒരു പഴയ സുഹൃത്ത, ആളുടെ പേര് മോഹനൻ. നമസ്കാരം മോഹനൻ സാർ.
3: ഓ നമസ്കാരം.
0: നമ്മളെ ഒരുപാട് നാളുകളായി സംസാരിച്ചിട്ട്, എന്നാലും ഇങ്ങനെ ഒരു ഒരു പ്രത്യേക പരമ്പര നടക്കുമ്പോൾ ഇതിന്റെ അകത്തൊരു അതിഥിയായി മോഹനൻ സാറിനെ കൊണ്ടുവരണം എന്ന് എനിക്ക് അതിയായ മോഹം തന്നെ ഉണ്ടായിരുന്നു. കാരണം താങ്കൾ 17 വർഷമായിട്ട് വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളാണല്ലോ. അതിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് നല്ല നല്ല തൊഴിലിടങ്ങളിൽ എത്താൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ സാറിനെ ഈ ഒരു പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചത്. സാർ, എങ്ങനെയാണ് സാർ ആ ഒരു വീൽ ചെയറിലേക്ക് വരുന്നതും എങ്ങനെയായിരുന്നു പിന്നീടുണ്ടായ ജീവിതവും, അതിനെ കുറിച്ച് എനിക്കറിയാം, എന്നാലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ?
3: എനിക്ക് ഇപ്പോൾ 72 വയസ്സായി. ഞാൻ വിവാഹം കഴിച്ച് 3 കുട്ടികളുണ്ട്, 2 പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച്, മകൻ കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ട്. ഇനി അതൊക്കെ എനിക്ക് കളിപ്പണിയായിരുന്നു ജോലിയെ. കളിപ്പണിയുടെ ഇടയ്ക്ക് കായികവശാലം ഒരു തെളിക്കസം പുറത്ത് വീണിട്ട് രണ്ടെണ്ണം ഒടിഞ്ഞു. അതിനുള്ള ഇടയ്ക്ക് ചങ്കിന്റെ അഭാവത്തോണ്ട് പൈക്കോട് പൊട്ടിപ്പോയി. കൺപോട് കൊണ്ടുപോയിട്ട് ഞാൻ കിളപ്പുരോഗിയായി. അപ്പോഴെ അവശത എന്ന് പറഞ്ഞാൽ തീരെ അവശതയായിരുന്നു. ഞാൻ മാനസികമായിട്ട് തളർന്നു പോയി. 87 ദിവസം മരിച്ചോളയല്ല, 47 ദിവസം പെൺകുട്ടി ഇട്ടത്. 87-ാമത്തെ ദിവസം വീട്ടിൽ വന്ന് ഒരാഴ്ച വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് നടക്കാൻ പറ്റത്തില്ല എന്ന്. ഞാൻ കടന്നു വിധത്തിലായിരുന്നു വരെ പ്രാണത്തായിരുന്നു. അതിനകത്തുനിന്ന് ഒക്കെ എങ്ങനെയോ രക്ഷപ്പെട്ടു. അങ്ങനെ ഇരുന്ന് ഇപ്പം ഈ പാലിയേറ്റീവ് എന്ന് പറഞ്ഞ ഒരു സംഘടന വന്ന് നമ്മൾ കിടക്കൂര് പാലിയേറ്റീവ് പരിചരണം. അവര് വന്നപ്പോ കണ്ടു, വേണ്ട ഉപദേശങ്ങൾ തന്നു. എനിക്ക് ആദ്യം വീൽ ചെയർ തന്നു. ആ വീൽ ചെയർ പയ്യെ വീട്ടിൽ നിന്ന് ഭാര്യയും കുഞ്ഞാൻ കൂടി കൊടിയെടുത്ത് വീൽ ചെയർ കൊടുത്ത് പോയി കിടന്നു. അക്കൗണ്ടിങ് പിന്നെ കൈക്കിട്ട് കുറെ സ്വാധീനമായി. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാള് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പം ഉമ്മൻചാണ്ടി സാർ വലിച്ചിരുന്നത്. അപ്പൊ പുള്ളിയെ പോലെ ജനസമ്പർക്ക പരിപാടി വെച്ചു. ഞാൻ ചെന്നു, സാറിനോട് വിവരങ്ങൾ പറഞ്ഞു. എനിക്കൊരു മുച്ചക്രവണ്ടി വന്നു. ആ മുച്ചക്രവണ്ടിയെ കയറും വരും എവിടെയും വെളിയിലോട്ടൊക്കെ പോകും, നല്ല വഴിയാണ് വെളിയിലോട്ട് പോകും. ആൾക്കാരൊക്കെ ആയിട്ട് സംസാരം തുടങ്ങി, എല്ലാവരുമായിട്ട് നല്ല ഹാപ്പിയായി. എനിക്ക് പിന്നെ ലോട്ടറി കച്ചവടം തുടങ്ങി, കുറച്ച് ലോട്ടറി എടുത്ത് വിറ്റ് പൈസ ആയി. അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം നല്ല ഹോബിയാണ്. ഈ അവസരം കണ്ടുകൊണ്ട് ഗ്രൂപ്പ് വന്നു, മുച്ചക്രവണ്ടി വന്നു. അതുകൊണ്ട് എന്റെ ജീവിതം മുമ്പോട്ട് പോയി.
0: സന്തോഷം സാർ, സന്തോഷം. എന്തായാലും ആ മുച്ചക്ര വണ്ടി കൊണ്ട് താങ്കളുടെ ജീവിതം, അതായത് നമുക്ക് അന്നം കഴിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, നമ്മൾക്ക് സന്തോഷം വേണം ജീവിക്കണമെങ്കിൽ, നമുക്ക് നല്ല സൗഹൃദങ്ങൾ വേണം ജീവിക്കണമെങ്കിൽ. അപ്പൊ ആ കാര്യവും എല്ലാം ഭംഗിയായി മുന്നോട്ട് പോയല്ലോ എന്നുള്ളതാണ് എന്റെ സന്തോഷം. മോഹനൻ സാർ, സന്തോഷം കേട്ടോ സംസാരിക്കാൻ, വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. നന്നായിരിക്കൂ, ആരോഗ്യത്തോടെ ഇരിക്കൂ, ഭക്ഷണമൊക്കെ ശരിക്കും കഴിക്കൂ കേട്ടോ.
2: മുത്തച്ഛാ, എത്ര എത്ര മുതിർന്ന പൗരന്മാരാണ് ഗവൺമെന്റ് പദ്ധതികളിലൂടെ അസിസ്റ്റീവ് ടെക്നോളജി ആൻഡ് ഡിവൈസുകളുടെയും സഹായത്തോടെ സുഖകരമായി ജീവിക്കുന്നത്.
0: ലക്ഷ്മി, ഇത് സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് തന്നെയാണ്.
2: അസിസ്റ്റീവ് ഡിവൈസ് എന്ന് പറയുമ്പോൾ നടക്കുവാൻ സഹായിക്കുന്ന ട്രൈപോഡുകളും ക്വാഡ് പോഡുകളും ഉൾപ്പെടുന്നു അല്ലേ മുത്തച്ഛ?
0: അതെ.
2: കൂടാതെ ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, കണ്ണടകൾ, വീൽ ചെയറുകൾ, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കസേരകൾ, മുട്ടിനും നടുവിനും സഹായകരമാകുന്ന ബെൽറ്റുകൾ തുടങ്ങിയവയാണ്.
0: വളരെ ശരിയാണ് ലക്ഷ്മി.

0: മുതിർന്നവർക്ക് ഇവയൊക്കെ ലഭ്യമാകുന്നതിലൂടെ അവരുടെ ജീവിതം ആയാസകരവും സുഖകരവുമാകുന്നു.
1: മേൽപ്പറഞ്ഞ ഉപകരണങ്ങളെല്ലാം തന്നെ നാഷണൽ വയോശ്രീ യോജന വഴി ഫ്രീ ആയാണ് വയോജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വിവിധ ജില്ലകളിലും ബ്ലോക്ക് തലത്തിലും ക്യാമ്പുകളും നടത്തിപ്പോരുന്നുണ്ട്. അങ്ങനെ ഇതിന് എലിജിബിൾ ആയ എല്ലാവരിലേക്കും നമ്മൾ ഇത് ഈ ഡിവൈസുകൾ എല്ലാം തന്നെ എത്തിക്കുന്നുണ്ട്.
0: മുതിർന്നവർക്ക് ഇതൊക്കെ ലഭ്യമാക്കുന്നതിലൂടെ അവരുടെ ജീവിതം ആയാസകരവും സുഖകരവുമാകുന്നു, അല്ലേ മുത്തച്ഛ?
1: അതുകൊണ്ടല്ലേ ലക്ഷ്മി പറയുന്നേ, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം.
0: ഞാനും മുത്തച്ഛൻ ഭരതും അടുത്ത എപ്പിസോഡിൽ ഇതുപോലെയുള്ള അറിവുകളുമായി വീണ്ടും എത്തുന്നതായിരിക്കും. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം.
2: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം.

നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്. കവിത പോലൂണാസായി റേഡിയോ പഴവിൽ പോലെ മനസ്സോടെ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ശ്രുതിസ്മൃതികളിൽ ആദ്യം റോസി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ, സംഗീതം KV ജോബ്, KJ യേശുദാസ് പാടിയ ഗാനം.

ശ്യാമ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രഘകുമാറിന്റെ സംഗീതത്തിൽ ഉണ്ടിമേനോനും KS ചിത്രയും പാടിയത്. ഈ ഗാനത്തിനായി തോലിക ചലിപ്പിച്ചത് ഷിബു ചക്രവർത്തി.

0: తన్ మౌనం మౌనం.
1: ശ്രീകുമാരൻ തമ്പിയുടെ രചനയും സംഗീതവുമായി ഇതാ ഒരു ഗാനം, ചുംബന പൂകൊണ്ട് മൂടി. ഈ ഗാനം ആലപിച്ചത് കെ ജി യേശുദാസ്. ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. നമ്മുടെ വളർച്ച മറ്റുള്ളവർ കാണണം, അവർ നമ്മളെ അഭിനന്ദിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. ഒരു പുതിയ വസ്ത്രം ധരിച്ചാലോ ഒരു കാര്യം നേടിയാലോ മറ്റുള്ളവർ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ നമ്മുടെ മനസ്സ് കൊതിക്കും. ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ എക്സ്റ്റേണൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ആഗ്രഹം എന്നേക്കുമായി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങൾ മറ്റൊരു മനുഷ്യനായി മാറും. മനഃശാസ്ത്രം പറയുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തുനിൽക്കുന്നത് അവസാനിപ്പിക്കുന്ന നിമിഷം ജനിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ പതിപ്പാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഇത്രയേറെ അപകടകാരി ആകുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ ശ്രദ്ധ മറ്റുള്ളവരെ പ്രീണിപ്പിക്കുന്നതിലായിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നു. എന്നാൽ ആര് എന്ത് വിചാരിച്ചാലും എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്തണം എന്ന് തീരുമാനിക്കുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണമായും നിങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. അവിടെ ഭയമില്ല, ആശങ്കകളില്ല, പകരം കൃത്യമായ തീരുമാനങ്ങളും ലക്ഷ്യബോധവും മാത്രമേയുള്ളൂ. ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ, അവർ എന്നെ കളിയാക്കുമോ, ഈ ചിന്തകളാണ് നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്നത്. ഈ ചിന്തകളെ മുറിച്ചു മാറ്റുന്നതോടെ സാമൂഹികമായ സമ്മർദ്ദങ്ങൾ ഇല്ലാതാകുന്നു. ജഡ്ജ്മെന്റുകളെ ഭയപ്പെടാത്ത ഒരാളെ തളർത്താൻ ലോകത്തിലെ ഒന്നിനും കഴിയില്ല. അവിടെയാണ് നിങ്ങൾ അൺസ്റ്റോപ്പബിൾ, അല്ലെങ്കിൽ ആർക്കും തടയാൻ കഴിയാത്ത വ്യക്തിയായി മാറുന്നത്. മറ്റുള്ളവരുടെ പുകഴ്ത്തലുകളിൽ അമിതമായി സന്തോഷിക്കുകയോ പരിഹാസങ്ങളിൽ തളരുകയോ ചെയ്യാത്ത അവസ്ഥയാണ് ഇത്. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിരിക്കും. ഈ വൈകാരിക സ്ഥിരത നിങ്ങളെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കാൻ സഹായിക്കുന്നു. യഥാർത്ഥ വളർച്ച പലപ്പോഴും നിശബ്ദമായിരിക്കും. ലോകത്തെ കാണിക്കാനല്ല, മറിച്ച് തന്നെ തന്നെ മെച്ചപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് വരുമ്പോൾ നിങ്ങളുടെ ഓരോ ചുവടുവയ്പും കൂടുതൽ ആഴമുള്ളതാകുന്നു. ഇത് നിങ്ങളുടെ ശീലങ്ങളെയും കഠിനാധ്വാനത്തെയും കൂടുതൽ ദൃഢമാക്കുന്നു. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രശ്നമേ അല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതാണ് പ്രധാനം. അംഗീകാരങ്ങൾക്കായി കൈനീട്ടുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉടമയായി മാറുന്നു. അന്ന് നിങ്ങൾ കൈവരിക്കുന്ന ആത്മവിശ്വാസം ഈ ലോകത്തിന് അത്ഭുതമായിരിക്കും. നിശബ്ദമായി വളരുക, നിങ്ങളുടെ വിജയം ലോകമറിയട്ടെ. പക്ഷേ ഈ അറിവിനായി നിങ്ങൾ കാത്തുനിൽക്കരുത്.

0: മാനസിക ലോകത്തിൽ ഇനി ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് തണുത്ത വെള്ളത്തിലെ കുളി, തലച്ചോറിന്റെ ഉന്മേഷം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി തണുത്ത വെള്ളത്തിലെ കുളി, തലച്ചോറിന്റെ ഉന്മേഷം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ഒരു ലളിതമായ ചോദ്യമാണ്, നിങ്ങൾക്ക് മാനസികമായി തളർച്ച അനുഭവപ്പെടുന്നുണ്ടോ? ഫീലിംഗ് ലോ എങ്കിൽ ശാസ്ത്രം പറയുന്നു അതിനുള്ള ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ കുളിമുറിയിൽ കാത്തിരിക്കുന്നുണ്ടാവാം എന്ന്. നമ്മുടെ മാനസികാവസ്ഥയെയും ഊർജത്തെയും നിയന്ത്രിക്കുന്നതിലെ താക്കോൽ തണുത്ത വെള്ളത്തിൽ മുങ്ങുന്നതിലാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പുതിയ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇത് കേവലം ഒരു താൽക്കാലിക ഉന്മേഷമല്ല, മറിച്ച് തലച്ചോറിന്റെ പ്രവർത്തനത്തെ പുനഃക്രമീകരിക്കാൻ കഴിവുള്ള ഒരു ജൈവിക പ്രതികരണമാണ്. എങ്ങനെയാണ് തണുത്ത വെള്ളം നമ്മുടെ തലച്ചോറിലെ ഫീൽ ഗുഡ് രാസവസ്തുവായ ഡോപ്പമൈനെ വർദ്ധിപ്പിക്കുന്നത് എന്നും ഈ പ്രകൃതിയുടെ റീസെറ്റ് ബട്ടൺ എങ്ങനെ ഉപയോഗിക്കാം എന്നും ചില പഠനങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിഷാദമോ തളർച്ചയോ അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ ഡോപ്പമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കുറവായിരിക്കും. സന്തോഷം, പ്രചോദനം, ശ്രദ്ധ എന്നിവയുമായി ബന്ധിപ്പിച്ച ഫീൽ ഗുഡ് രാസവസ്തുവാണ് ഡോപ്പമൈൻ. പുതിയ ഗവേഷണങ്ങൾ കണ്ടെത്തിയത് അതിശയിപ്പിക്കുന്നതാണ്. തണുത്ത വെള്ളത്തിൽ മുങ്ങുന്നത്, അതായത് കോൾഡ് വാട്ടർ ഇമേഴ്ഷൻ, തലച്ചോറിലെ ഡോപ്പമൈൻ അളവ് 250% വരെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇതിലൂടെ മൊത്തത്തിലുള്ള മാനസികാവസ്ഥയിൽ 40% വരെ മെച്ചപ്പെടുത്താൻ കഴിയും. ഇതൊരു ചെറിയ നേട്ടമല്ല, നിങ്ങളുടെ തലച്ചോറ് അനുഭവിക്കുന്നതും ശ്രദ്ധിക്കുന്നതും പ്രവർത്തിക്കുന്നതും മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണിത്. ഒരു വലിയ ലക്ഷ്യം പൂർത്തിയാക്കുമ്പോഴോ ആവേശം നൽകുന്ന എന്തെങ്കിലും നേടുമ്പോഴോ നമ്മുടെ തലച്ചോറിൽ കുതിച്ചുയരുന്ന അതേ രാസവസ്തുക്കളാണ് തണുത്ത കുളിയിലൂടെ നിങ്ങൾക്ക് തൽക്ഷണം ലഭിക്കുന്നത്. ഇതിന് കാപ്പിയുടെയോ മധുര പലഹാരങ്ങളുടെയോ മരുന്നുകളുടെയോ ആവശ്യമില്ല. നിങ്ങൾ തണുത്ത വെള്ളത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരു ഹ്രസ്വമായ ഷോക്ക് പ്രതികരണത്തിലേക്ക് കടന്നുപോകുന്നു. ഇതാണ് ഈ മാന്ത്രിക മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നത്. ഈ പ്രതികരണം സിംപത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ സജീവമാക്കുന്നു. നമ്മുടെ ശരീരത്തിലെ പോരാടുക അല്ലെങ്കിൽ ഓടിപ്പോകുക എന്ന സംവിധാനമാണ് ഇത്. ഇത് നിങ്ങളുടെ തലച്ചോറിന് ഒരു ശക്തമായ സിഗ്നൽ നൽകുകയും ഉടനടി ജാഗ്രതയും അഥവാ അലർട്ട്നെസ്സും പ്രതിരോധശേഷി അഥവാ റെസിലിയൻസും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വേദന കുറയ്ക്കുകയും സന്തോഷം നൽകുകയും ചെയ്യുന്ന എൻഡോർഫിനുകൾ ഈ സമയം പുറത്തുവരുന്നു. അതിലൂടെ രക്തയോട്ടം മെച്ചപ്പെടുന്നു, ശരീരത്തിലെ വീക്കം കുറയുന്നു. ഇതിന്റെ ഫലമായി കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ തലച്ചോറിന് ഒരുതരം വ്യക്തതയും ശാന്തതയും അനുഭവപ്പെടുന്നു. ചുരുക്കത്തിൽ, തണുത്ത വെള്ളം ഒരു പ്രകൃതിയുടെ റീസെറ്റ് ബട്ടൺ പോലെ പ്രവർത്തിക്കുന്നു. വേഗത്തിൽ, സൌജന്യമായി, ഫലപ്രദമായി. ലോകമെമ്പാടുമുള്ള ആളുകൾ, അത് കായിക താരങ്ങളായാലും സംരംഭകരായാലും, ഈ ലളിതമായ ശീലം ഇപ്പോൾ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണ്. പലരും ഇതിനെ മാനസിക കാപ്പി അഥവാ മെന്റൽ കോഫീൻ എന്നാണ് വിളിക്കുന്നത്. എല്ലാ ദിവസവും തണുത്ത വെള്ളത്തിൽ കുറഞ്ഞ സമയം കുളിക്കുകയോ ഐസ് ബാത്ത് എടുക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തെ, സമ്മർദ്ദത്തെ കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യാൻ പരിശീലിപ്പിക്കുന്നു. ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളോടുള്ള നിങ്ങളുടെ വൈകാരിക പ്രതികരണം പോലും ഇതിലൂടെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഇത് എല്ലാവർക്കും അനുയോജ്യമായ ഒരു കാര്യമല്ല. ഹൃദയസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ പോലുള്ള ചിലർ തീർച്ചയായും ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുമായി സംസാരിക്കണം. എങ്കിലും ഈ കണ്ടെത്തൽ കാലാതീതമായ ഒരു സത്യത്തെ അടിവരയിടുന്നു. വെല്ലുവിളികളെ നേരിടുമ്പോഴാണ് മനുഷ്യ ശരീരം പൊരുത്തപ്പെടാനും അഭിവൃദ്ധിപ്പെടാനും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മെച്ചപ്പെട്ട മാനസികാവസ്ഥ, ശ്രദ്ധ, ഊർജം എന്നിവ നേടാനുള്ള താക്കോൽ കൂടുതൽ സുഖസൗകര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലല്ല, മറിച്ച് ഒരു ചെറിയ അസ്വസ്ഥതയെ സ്വീകരിക്കുന്നതിലൂടെയാകാം. ഇതൊരു മാന്ത്രികമല്ല, ഇത് ജൈവശാസ്ത്രമാണ്. വീണ്ടും ജീവനുണ്ടെന്ന് തോന്നാനുള്ള ഏറ്റവും കൂൾ ആയ വഴിയും ഇതുതന്നെ ആയിരിക്കാം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ നിതില, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൈക്ലോതൈമിയ അല്ലെങ്കിൽ സൈക്ലോതൈമിക് ഡിസോർഡർ എന്നൊരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചാണ്. സൈക്ലോതൈമിയ ബൈപോളർ സ്പെക്ട്രം ഡിസോർഡറിൽ ഉൾപ്പെടുന്ന ഒരു ഡിസോർഡറാണ്. പലരും ഇതിനെ മൂഡ് സ്വിങ്സ് എന്ന് മാത്രം കരുതാറുണ്ട്. പക്ഷേ എല്ലാ മൂഡ് സ്വിങ്സും സൈക്ലോതൈമിയ അല്ല. നോർമൽ ഇമോഷൻസ് കുറച്ച് സമയത്തിന് ശേഷം മാറിപ്പോകും. എന്നാൽ സൈക്ലോതൈമിയയിൽ മൂഡ് ചേഞ്ചസ് ദീർഘകാലം റിപ്പീറ്റ് ആയി വരികയും ഡെയിലി ലൈഫിനെ തന്നെ ബാധിക്കുകയും ചെയ്യാറുണ്ട്. സൈക്ലോതൈമിയയിൽ രണ്ട് തരം മൂഡ് ചേഞ്ചസ് ആണ് കാണാൻ പറ്റുന്നത്. അതായത് ഒരു ഫേസിൽ ഹൈപ്പോമാനിക് ആയിട്ടായിരിക്കും സിംറ്റംസ് പോകുന്നുണ്ടാവുക. ലൈക്ക് ഹൈ എനർജി, ആക്ടിവിറ്റി കൂടുതലാവുക, കുറച്ചുറക്കം മതിയെന്ന് മാത്രം തോന്നുക, സംസാരം കൂടുക, സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ആവുക, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുക. ഇതേസമയം മറ്റൊരു ഫേസിലാണെന്നുണ്ടെങ്കിൽ ഡിപ്രസീവ് സിംറ്റംസ് ആയിരിക്കും ഷോ ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് ലോ എനർജി, ലോ മൂഡ് എല്ലാം ലോ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. മോട്ടിവേഷൻ ആൻഡ് സെൽഫ് എസ്റ്റീം കുറയുന്നതും ഡിപ്രസീവ് സിംറ്റംസിലാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നാൽ സൈക്ലോതൈമിയയിൽ സിംറ്റംസ് ഉണ്ടെങ്കിലും ഫുൾ മാനിയ അല്ലെങ്കിൽ മേജർ ഡിപ്രഷന്റെ സീവിയറിറ്റി റീച്ച് ചെയ്യില്ല. സൈക്ലോതൈമിയ ഒരു സിംഗിൾ റീസൺ കൊണ്ട് വരുന്ന ഡിസോർഡർ അല്ല. ജനറ്റിക്സ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ റിസ്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ബ്രെയിനിൽ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പ്രത്യേകിച്ച് സെറാട്ടോണിൻ, ഡോപ്പമിൻ, നോർ അഡ്രിനാലിൻ, ഇതിന്റെ എല്ലാം ഇംബാലൻസ് ആവുന്നത് വലിയൊരു റോള് വഹിക്കാറുണ്ട്. ട്രോമ, സ്ട്രെസ്, സ്ലീപ് ഡിസ്റ്റർബൻസ്, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഒക്കെ സിംറ്റംസിനെ ട്രിഗർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൈക്ലോതൈമിയ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടീഷനാണ്. ട്രീറ്റ്മെന്റിൽ മെഡിക്കേഷൻസും CBT, റെഗുലർ സ്ലീപ്പ്, എക്സസൈസ്, സ്ട്രെസ് മാനേജ്മെന്റ്, ആൽക്കഹോളും ഡ്രഗും അവോയ്ഡ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഏർലി ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ഉണ്ടെങ്കിൽ സിംറ്റംസിനെ നന്നായി കൺട്രോൾ ചെയ്യാനും ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറി കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറി കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. ഒരു മനഃശാസ്ത്രജ്ഞന്റെ ക്ലിനിക്കിലേക്ക് കടന്നുവരുന്ന ഓരോ മനുഷ്യനും ഓരോ ലോകങ്ങളുമായാണ് വരുന്നത്. ചിലരുടെ ലോകം മുഴുവൻ ഭയമാണ്, ചിലരുടെ ലോകം കുറ്റബോധമാണ്, ചിലരുടെ ലോകം നഷ്ടങ്ങളുടെ കനത്ത ഇരുട്ടാണ്. എന്നാൽ അപൂർവമായി ചിലർ കടന്നുവരുന്നത് മറ്റൊരു ലോകത്തിൽ നിന്നാണ്. അവർ ജീവിക്കുന്നത് യാഥാർത്ഥ്യത്തിലല്ല, സ്വന്തം മനസ്സ് പണിതുയർത്തിയ ഒരു സാമ്രാജ്യത്തിലാണ്. അവിടെ അവർ വെറും മനുഷ്യരല്ല, രാജാക്കന്മാരാണ്, ദൈവദൂതന്മാരാണ്, ലോകത്തെ രക്ഷിക്കാൻ വന്ന മഹാപുരുഷന്മാരാണ്. മനഃശാസ്ത്രം ഈ അവസ്ഥയെ വിളിക്കുന്നത് ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡ്യൂസർ അഥവാ ഗ്രാൻഡ്യൂസ് ഡെല്യൂഷൻ എന്നാണ്. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും സത്യമായ ഒരു ഭ്രമവിശ്വാസം, അത്തരമൊരു മനുഷ്യനായിരുന്നു മാധവൻ. അദ്ദേഹം എന്റെ മുറിയിലേക്ക് കയറി വന്ന നിമിഷം തന്നെ മറ്റുള്ള രോഗികളിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് മനസ്സിലായി. സാധാരണ കർഷകന്റെ വേഷമല്ല, തലയിലൊരു ചെറിയ കിരീടം, കഴുത്തിൽ തിളങ്ങുന്ന വ്യാജ ആഭരണങ്ങൾ, നടത്തത്തിൽ രാജകീയ ഗാംഭീര്യം. അദ്ദേഹം ഇരിക്കാൻ അനുവാദം ചോദിച്ചില്ല, ആജ്ഞാപിക്കുന്ന ഭാവത്തിൽ കസേരയിലേക്കിരുന്നു. പിന്നീട് ശാന്തമായി എന്നെ നോക്കി പറഞ്ഞു, ഡോക്ടർ, എന്നെ ഒരു സാധാരണ രോഗിയായി കാണരുത്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരി ഞാനാണ്. സർക്കാർ ഇപ്പോൾ എന്റെ സ്വത്തുക്കൾ രഹസ്യമായി പിടിച്ചുവച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് കോടിക്കണക്കിന് രൂപ എന്റെ അക്കൗണ്ടിലേക്ക് എത്തും. എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും ഞാൻ കൊട്ടാരങ്ങൾ സമ്മാനിക്കും. അദ്ദേഹം പറയുമ്പോൾ മുഖത്ത് അഭിനയമൊന്നും ഉണ്ടായിരുന്നില്ല, സംശയത്തിന്റെ ഒരു രേഖ പോലുമില്ലായിരുന്നു. അദ്ദേഹം കള്ളം പറയുകയായിരുന്നില്ല, അദ്ദേഹം വിശ്വസിക്കുകയായിരുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇത് വെറും പൊങ്ങച്ചമായി തോന്നാം, തള്ളുകാരൻ, വലിയ ആളായി അഭിനയിക്കുകയാണ്, കുറച്ച് ശ്രദ്ധ കിട്ടാനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം. പക്ഷെ യഥാർത്ഥ ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ അതൊന്നുമല്ല, ഇത് ഒരു സൈക്കോട്ടിക് ഡെല്യൂഷനാണ്. അതാണ് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത ഒരു വിശ്വാസം. അതിനെ എത്ര തെളിവുകൾ നിരത്തിയാലും രോഗിക്ക് അത് തെറ്റാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. ചിലർ വിശ്വസിക്കും തങ്ങൾക്ക് അത്ഭുത ശക്തികളുണ്ടെന്ന്, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയുമെന്ന്. ലോക പ്രശസ്തരായ ആളുകൾ രഹസ്യമായി തങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന്, തങ്ങൾ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണെന്ന്, അല്ലെങ്കിൽ തങ്ങളൊരു രാജാവാണെന്ന്. മാധവന്റെ ജീവിതം പതിയെ തുറന്നപ്പോൾ യഥാർത്ഥ കഥ പുറത്തുവന്നു. വർഷങ്ങളായി കൃഷി ചെയ്തിരുന്നു, മഴ ചതിച്ചു, വിള നശിച്ചു, കടം കയറി, വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. അതിനിടയിൽ മകളുടെ വിവാഹം മുടങ്ങി, ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. ഒന്നൊന്നായി ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞു. അവസാനം അദ്ദേഹത്തിന്റെ മനസ്സും തകർന്നു. ചിലപ്പോൾ മനുഷ്യന്റെ മനസ്സ് യാഥാർത്ഥ്യത്തെക്കാൾ വേദനാജനകമായ മറ്റൊന്നുമില്ലെന്ന് തിരിച്ചറിയും. അപ്പോൾ അത് തനിയൊരു പുതിയ ലോകം സൃഷ്ടിക്കും. അവിടെ ദാരിദ്ര്യമില്ല, അപമാനമില്ല, കടങ്ങളില്ല. അവിടെ അവൻ രാജാവാണ്, ആ രാജ്യം മുഴുവൻ അവന്റേതാണ്. മാധവന്റെ കിരീടം സ്വർണം കൊണ്ടുണ്ടാക്കിയതല്ല, അത് സഹിക്കാനാവാത്ത വേദന കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ഗുരുതരമായ മാനസിക രോഗങ്ങളിൽ, പ്രത്യേകിച്ച് സ്കിസോഫ്രേനിയ, ബൈപോളാർ ഡിസോർഡറിലെ മാനിക് എപ്പിസോഡുകൾ, ചില ഡെല്യൂഷണൽ ഡിസോർഡറുകൾ എന്നിവയിൽ ഇത്തരം ഗ്രാൻഡിയോസ് ഭ്രമങ്ങൾ കാണാറുണ്ട്. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് തലച്ചോറിലെ ഡോപ്പമിൻ പ്രവർത്തനത്തിലെ അസന്തുലിതാവസ്ഥ ഈ ഭ്രമവിശ്വാസങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ്. തലച്ചോർ സാധാരണ സംഭവങ്ങൾക്ക് പോലും അസാധാരണമായ അർത്ഥങ്ങൾ നൽകാൻ തുടങ്ങും. യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള അതിർവരമ്പ് പതിയെ മാഞ്ഞുപോകും. അവസാനം ഭാവന യാഥാർത്ഥ്യത്തെ കീഴടക്കും. ഇത്തരം രോഗികളോട് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്
അവരുടെ വിശ്വാസത്തെ നേരിട്ട് തകർക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ രാജാവല്ല, ഇതൊക്കെ വെറും തോന്നലാണ്. ഇത്തരം പ്രതികരണങ്ങൾ പലപ്പോഴും രോഗിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഡോക്ടറും കുടുംബവും ശത്രുക്കളാണെന്ന് പോലും അവർ കരുതും. അതുകൊണ്ട് ചികിത്സയുടെ ആദ്യപടി ഭ്രമത്തെ തകർക്കലല്ല, രോഗിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കലാണ്. ആന്റിസൈക്കോട്ടിക് മരുന്നുകളിലൂടെ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു, കുടുംബത്തെ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരിച്ചു. കൗൺസിലിംഗിലൂടെ മാധവന്റെ ഉള്ളിലെ യഥാർത്ഥ വേദനകളെ പതിയെ പുറത്തുകൊണ്ടുവന്നു. കാരണം ചികിത്സിക്കേണ്ടത് കിരീടത്തെയല്ല, ആ കിരീടം ധരിക്കാൻ നിർബന്ധിതനായ മനസ്സിനെയാണ്. മാസങ്ങൾക്കു ശേഷം ഒരു ദിവസം മാധവൻ വീണ്ടും ക്ലിനിക്കിലെത്തി. ഈ പ്രാവശ്യം തലയിലൊരു കിരീടമുണ്ടായിരുന്നില്ല, സാധാരണ കർഷകന്റെ വേഷം. മുഖത്ത് നല്ല ക്ഷീണമുണ്ടായിരുന്നു, പക്ഷേ ആ കണ്ണുകളിൽ ആദ്യമായി യാഥാർത്ഥ്യമുണ്ടായിരുന്നു. അദ്ദേഹം പതിയെ പറഞ്ഞു, ഡോക്ടർ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതെല്ലാം സത്യമല്ലായിരുന്നു. എനിക്കറിയാം, അത് ആ വാക്കുകൾ ഒരു രാജാവിന്റെ തോൽവിയായിരുന്നില്ല, ഒരു രോഗിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ വിജയമായിരുന്നു. ഇന്ന് അദ്ദേഹം വീണ്ടും കൃഷിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഇപ്പോൾ അവയെ നേരിടുന്നത് ഒരു ഭ്രമരാജാവല്ല, ഒരു യഥാർത്ഥ മനുഷ്യനാണ്. നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ നമ്മൾ വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന മനുഷ്യരെ കാണും, സ്വയം വലിയ സംഭവമാണെന്ന് പറയുന്നവർ, അസാധാരണ ബന്ധങ്ങളും സമ്പത്തും ശക്തിയും അവകാശപ്പെടുന്നവർ. അവരെ പരിഹസിക്കുക എളുപ്പമാണ്, തള്ളുകാരൻ എന്ന് വിളിച്ചു മാറ്റുക അതിലും എളുപ്പമാണ്. പക്ഷെ ചിലപ്പോൾ അത് പൊങ്ങച്ചത്തിന്റെ ശബ്ദമല്ല, തകർന്നുപോയൊരു

മനസ്സിന്റെ നിലവിളിയായിരിക്കും. യാഥാർത്ഥ്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ മനസ്സ് പണിതുയർത്തിയ ഒരു സങ്കല്പ സാമ്രാജ്യമായിരിക്കും. അവർക്ക് വേണ്ടത് പരിഹാസമല്ല, കരുണയും ശാസ്ത്രീയ ചികിത്സയുമാണ്. കാരണം ചില സിംഹാസനങ്ങൾ സ്വർണം കൊണ്ടല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സഹിക്കാനാവാത്ത വേദനകൾ കൊണ്ടാണ്. ആ സിംഹാസനങ്ങളിൽ വെളിച്ചമില്ല, അവിടെ ഇരിക്കുന്നത് ഒരു രാജാവല്ല, സഹായത്തിനായി നിശബ്ദമായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതുപോലെ സഹായത്തിനായി നിശബ്ദമായി കാത്തിരിക്കുന്ന എത്രയെത്ര മനുഷ്യരുടെ കഥകൾ ഈ ഡയറിയുടെ താളുകളിൽ പരന്നുകിടക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അതൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ ഓരോന്നായി നിങ്ങളോട് പങ്കുവയ്ക്കാം.

0: മനസ്സും മസ്തിഷ്കവും മനസ്സിന്റെ കാണാപ്പുറങ്ങളുമായി മാനസിക ലോകം. ഇന്നത്തെ മാനസിക ലോകം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
3: എൻ്റെ പേര് നീതു, ഞാൻ കുന്നത്തുകാലിൽ നിന്നാണ് വരുന്നത്. ഇന്ന് കരുണാസായി റേഡിയോയിലൂടെ സില്ലെന്നൊരു കാതൽ എന്ന സിനിമയിലെ മുൻപേ വാ അൻപേ വാ എന്ന പാട്ടാണ് എനിക്ക് കേൾക്കാൻ ആഗ്രഹം.

എന്റെ പേര് ഭദ്ര. ഞാൻ ചിമണ്ടിയിൽ നിന്നാണ് വരുന്നത്. കരുണാസായി റേഡിയോയിൽ നിന്നും എനിക്കിന്ന് കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടി എന്ന സിനിമയിൽ നിന്നും ചിത്രചേച്ചി പാടിയ കണ്ണാന്തുമ്പി പോരാമോ എന്ന ഗാനമാണ്.

എന്റെ പേര് അർജുൻ. ഞാൻ കുന്നത്തുകാളിൽ നിന്ന് വരുന്നു. എനിക്കിന്ന് കരുണാസായി റേഡിയോയിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള ഗാനം നരിവേട്ട എന്ന സിനിമയിലെ മിന്നൽവള എന്ന ഗാനമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ബ്രഹ്മവത്തരു. എനിക്കിന്ന് കരുണാസായി റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ളത് ലാലേട്ടൻ്റെ രാവണപ്രഭു എന്ന മൂവിയിലെ അറിയാതെ അറിയാതെ എന്ന ഗാനമാണ്.

എൻ്റെ പേര് അതുൽ. ഞാൻ കുന്നത്തുകാലിൽ നിന്ന് വരുന്നു. എനിക്കിന്ന് കരുണ സായി റേഡിയോയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ശ്രീ മോഹൻലാൽ അഭിനയിച്ച തുടരും സിനിമയിലെ എം ജി ശ്രീകുമാർ സാർ പാടിയ കൺമണിപ്പൂവ എന്ന ഗാനമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് ശാലുബിനി, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എനിക്കിന്ന് കരുണാസായി റേഡിയോ വഴി കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് റോമിയോ മൂവിയിലെ സിദ്ധസിദ്ധി എൻട്രാൽ എന്നുള്ള പാട്ടാണ്.

എൻ്റെ പേര് സ്നേഹ. ഞാൻ തൃശ്ശൂർ മൂർക്കിനിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. കരുണാസായ് റേഡിയോയിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് ഓ മൈ കടവുള എന്ന സിനിമയിലെ കഥേ പോമ എന്ന ഗാനമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഞാൻ നീനു ചാൾസ്, ഞാൻ വെണ്ടൂരിൽ നിന്നും വരുന്നു കരുണാസായി റേഡിയോയിലൂടെ. ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കസ്തൂരിമാൻ സിനിമയിൽ കുഞ്ചാക്കോ ബോബനും മീര ജാസ്മിനും തകർത്താൻ അഭിനയിച്ച അഴകേ കൺമണി എന്ന പാട്ടാണ്.

ഹായ്, എൻ്റെ പേര് ആർദ്ര. ഞാൻ വരുന്നത് തൃശ്ശൂർ ആറാട്ടുപുഴ എന്ന സ്ഥലത്ത് നിന്നാണ്. ഇന്ന് കരുണാസായി റേഡിയോയിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് കാണി കാണി മൂവിയിലെ പാൽ നിലാവിൻ പൊയ്കയിൽ എന്ന് പറഞ്ഞ പാട്ടാണ്. ടൊവീനോയും അതുപോലെ തന്നെ ശ്രുതിയും ഒരുമിച്ച് അഭിനയിച്ച പടമാണ് കാണി കാണി. അതിലെ പാട്ടാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.

ഹായ്, എൻ്റെ പേര് അലിഡ ആൻഡ്രോവർ. ഞാൻ കാലിക്കട്ട് നിന്നാണ് വരുന്നത്. കാലിക്കട്ട് മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് 100 ഡേയ്സ് ഓഫ് ലവിലെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞ പാട്ടാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പുരസ്കാര ഗീതങ്ങൾ.
2: 1972 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം വയലാർ രാമവർമ്മയ്ക്കായിരുന്നു. ചെമ്പരത്തി എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. ജി ദേവരാജന്റെ സംഗീതം. പി മാധുരി ആലപിച്ച ആ ഗാനം കേൾക്കാം പുരസ്കാര ഗീതങ്ങളിലൂടെ.

മരം, ചെമ്പരത്തി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് ഇടമിട്ടതിന് ജി ദേവരാജന് 1972 മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചു. മരം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് യൂസഫലി കേച്ചേരിയായിരുന്നു. കല്ലായി പുഴയൊരു മണവാട്ടി എന്ന ഗാനം കേൾക്കാം പുരസ്കാര ഗീതങ്ങളിലൂടെ.

1972 മികച്ച ഗായകൻ പി ജയചന്ദ്രനും മികച്ച ഗായിക എസ് ജാനകിയുമായിരുന്നു. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചതിനായിരുന്നു പി ജയചന്ദ്രന് പുരസ്കാരം ലഭിച്ചത്. സുപ്രഭാതം എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാം പുരസ്കാര ഗീതങ്ങളിലൂടെ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുരസ്കാര ഗീതങ്ങൾ. അവതരണം സൂഷ്മ, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

1, 2, 3. പാടുവാനായ് വന്നു നിന്റെ പടിവാതിൽക്കൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
1: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സപ്പ് ഗാനത്തിൽ കേട്ടത് നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടിയയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രക്ഷിതാക്കൾ അറിയാൻ എന്ന പരിപാടിയിൽ ഇന്ന് കുട്ടികളിലെ ഭക്ഷണശീലങ്ങൾ എങ്ങനെ ആരോഗ്യകരമായി വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ച് കേൾക്കാം. എന്റെ കുട്ടി ഒന്നും കഴിക്കുന്നില്ല, അവനെപ്പോഴും മധുരം മാത്രമേ വേണ്ടൂ, പച്ചക്കറികൾ കണ്ടാൽ ഓടിപ്പോകും, ഇതൊക്കെ മിക്ക വീടുകളിലെയും സ്ഥിരം പരാതികളാണ്. കുട്ടികളിലെ ഭക്ഷണശീലം കേവലം വയറു നിറയ്ക്കുന്ന ഒരു കാര്യം മാത്രമല്ല, അത് അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ, പ്രതിരോധശേഷിയെ, ബുദ്ധി വളർച്ചയെ പോലും സ്വാധീനിക്കുന്ന ഒന്നാണ്. ഈ വെല്ലുവിളിയെ എങ്ങനെ രസകരമായി നേരിടാം? ഭക്ഷണത്തോട് മടുപ്പുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്ന ചില വിദ്യകൾ എന്തൊക്കെയാണ്? അമിതമായ മധുരത്തോടുള്ള ആസക്തി എങ്ങനെ നിയന്ത്രിക്കാം? ഇതൊക്കെ രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഭക്ഷണം കഴിക്കാൻ മടിക്കുന്ന കുട്ടിയെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് കൂടുതൽ മടുപ്പുണ്ടാക്കാനേ ഉപകരിക്കൂ. ഇവിടെയാണ് രക്ഷിതാക്കൾക്ക് ചില കളിപരമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്.

0: ഉപയോഗിക്കാൻ സാധിക്കുക. ഭക്ഷണത്തെ രസകരമാക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഭക്ഷണം ആകർഷകമായി വിളമ്പുന്നത് കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. ഉദാഹരണത്തിന്, തക്കാളിയും വെള്ളരിയും കൊണ്ട് ഒരു പൂവിന്റെ ആകൃതിയിലോ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറികൾ കൊണ്ട് ഒരു ചിരിക്കുന്ന മുഖത്തിന്റെ രൂപത്തിലോ ആഹാരം ഒരുക്കി നൽകുക. കളിപ്പാട്ടങ്ങളുമായി താരതമ്യം ചെയ്യുക എന്നത് രസാവഹമായ കാര്യമായിരിക്കും. ക്യാരറ്റിനെ റോക്കറ്റ് പോലെയും ബ്രക്കോളിയെ ചെറിയ മരങ്ങളായും വിശേഷിപ്പിക്കുക. ഈ റോക്കറ്റ് കഴിച്ചാൽ നിനക്ക് സൂപ്പർ പവർ കിട്ടുമെന്ന് പറയുന്നത് പോലുള്ള സംഭാഷണങ്ങൾ അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. ഭക്ഷണത്തിൽ അവരെ പങ്കാളിയാക്കുക എന്നതും പ്രധാനമാണ്. സാധനങ്ങൾ കഴുകാനും അടുക്കളയിലെ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും കുട്ടികളെ അനുവദിക്കുക. അതായത്, കുട്ടികളെ കിച്ചൺ ഹെൽപ്പർ ആക്കുക. അവർ സ്വന്തമായി ഉണ്ടാക്കാൻ സഹായിച്ച ഭക്ഷണം കഴിക്കാൻ അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും. മാർക്കറ്റ് സന്ദർശിക്കാൻ അവരെയും കൂട്ടുക. കുട്ടികളെ പച്ചക്കറി കടയിലോ മാർക്കറ്റിലോ കൂട്ടിക്കൊണ്ടുപോവുക. അവർക്കിഷ്ടപ്പെട്ട പച്ചക്കറികൾ തിരഞ്ഞെടുക്കാൻ അവസരം നൽകുക. ഈ ചുവന്ന തക്കാളി എന്തിനാണ് നമ്മൾ വാങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പോഷക മൂല്യങ്ങളെക്കുറിച്ച് ലളിതമായി സംസാരിക്കുക. 5 സെക്കൻഡ് റൂൾ പ്രയോഗിക്കുക എന്നൊരു കാര്യമുണ്ട്. ഇതൊരു രസകരമായ ഭാഗമാണ്. നമ്മൾ മുതിർന്നവർ തമാശയ്ക്ക് ഉപയോഗിക്കുന്ന ഈ വാക്ക് ഭക്ഷണത്തിൽ വാശി പിടിക്കുന്ന കുട്ടികളിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കൂ. ഇവിടെ ഈ റോളിനർത്ഥം പുതിയ ഭക്ഷണം പരിചയപ്പെടുത്തുന്നതിലെ ക്ഷമയാണ്. ഒരു കുട്ടിക്ക് ഒരു പുതിയ ഭക്ഷണം, ഉദാഹരണത്തിന് ബീട്രൂട്ട്, ആദ്യമായി നൽകിയാൽ അത് കഴിക്കാതെ മണക്കുകയോ അല്ലെങ്കിൽ കളയുകയോ ചെയ്യാം. ഈ കുട്ടിക്ക് ഈ പുതിയ രുചിയോട് പൊരുത്തപ്പെടാൻ 5ഓ 10ഓ ചിലപ്പോൾ 15ഓ തവണ വരെ ആ ഭക്ഷണം കാണുകയും മണക്കുകയും രുചിക്കുകയും ചെയ്യേണ്ടി വരും. ആദ്യ ശ്രമത്തിൽ തന്നെ ഒരു കുട്ടി ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായി ഒഴിവാക്കാതെ കുറഞ്ഞ അളവിൽ പല ദിവസങ്ങളിലായി വ്യത്യസ്ത രൂപത്തിൽ നൽകാൻ ശ്രമിക്കുക. ഇതൊരു പുതിയ ഭക്ഷണമാണ്, നീ ഒന്ന് മണത്തു നോക്കൂ. ഇഷ്ടമാണെങ്കിൽ ഒരു കൊച്ചു കഷ്ണം വായിൽ വെച്ച് നോക്കൂ. വേണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് അടുത്ത തവണ ശ്രമിക്കാം. ഇങ്ങനെ ക്ഷമയോടെയുള്ള സമീപനം ഭക്ഷണത്തോടുള്ള അവരുടെ പേടി കുറയ്ക്കും. ഇന്നത്തെ കാലത്ത് കുട്ടികൾ മധുരത്തിനടിമകളായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മധുരം അവരുടെ ശ്രദ്ധയെയും ആരോഗ്യത്തെയും പല്ലിന്റെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും. പൂർണ്ണമായി നിഷേധിക്കരുത്, നിയന്ത്രിക്കുക എന്നതും ഒരു ടെക്നിക്കാണ്. മധുര പലഹാരങ്ങൾ വീട്ടിൽ നിന്ന് പൂർണ്ണമായി നിഷേധിക്കുന്നത് വിപരീത ഫലമുണ്ടാക്കും. ഒരവസരം കിട്ടിയാൽ അവർ കൂടുതൽ കഴിക്കാൻ സാധ്യതയുമുണ്ട്. മധുരം ഒരു സമ്മാനമാക്കുക. ദിവസേനയുള്ള ആഹാരത്തിന്റെ ഭാഗമാക്കാതെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആഘോഷവേളയിൽ മാത്രം നൽകുക. മധുരം കഴിക്കാൻ ഒരു സമയം നിശ്ചയിക്കുക. ഉദാഹരണത്തിന്, ഡിന്നറിന് ശേഷം ഒരു ചെറിയ പീസ് ചോക്ലേറ്റ് ആകാം. എന്നാൽ രാവിലെയും ഉച്ചയ്ക്കും മധുരം പാടില്ലെന്ന് ഉറപ്പിച്ചു പറയുക. കൃത്രിമ മധുരങ്ങൾക്ക് പകരം സ്വാഭാവിക മധുരം പരിചയപ്പെടുത്തുക. ഉദാഹരണത്തിന്, പഞ്ചസാരയില്ലാത്ത തൈര്, പഴങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ സ്മൂത്തികൾ, ഉണങ്ങിയ ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പുകൾ എന്നിവ നൽകുക. കുട്ടികൾ ചോക്ലേറ്റ് ചോദിക്കുമ്പോൾ അതിനു പകരം അവർക്കൊരു കപ്പ് പഴങ്ങൾ നൽകി അതിന്റെ പോഷക ഗുണങ്ങൾ പറഞ്ഞുകൊടുക്കുക. ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കുട്ടികൾക്ക് ഏറ്റവും അധികം മധുരത്തോടുള്ള ആസക്തി വരുന്നത് പ്രധാന ഭക്ഷണങ്ങൾക്കിടയിലുള്ള സമയത്താണ്. ഈ സമയത്ത് നൽകുന്ന ലഘുഭക്ഷണങ്ങൾ ആരോഗ്യകരമായിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊന്നാണ് അലമാരയിൽ മാറ്റം വരുത്തുക എന്നത്. വീട്ടിലെ ലഘുഭക്ഷണങ്ങൾ വയ്ക്കുന്ന സ്ഥലത്ത് ആരോഗ്യകരമായവ മാത്രം വയ്ക്കുക. ഫ്രിഡ്ജിന്റെ മുൻപന്തിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയ പഴങ്ങളും സാലഡ് രൂപത്തിലുള്ള പച്ചക്കറികളും വയ്ക്കുക. അവർ സ്വയമായി പോയി എടുത്തു കഴിക്കാനുള്ള അവസരവും ഉണ്ടാക്കുക. മൈദ കൊണ്ടുള്ള ബിസ്ക്കറ്റുകൾക്ക് പകരം ഗോതമ്പ് കൊണ്ടോ ഓട്സ് കൊണ്ടോ ഉണ്ടാക്കിയ ലഘുഭക്ഷണങ്ങൾ നൽകുക. എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾക്ക് പകരം ബേക്ക് ചെയ്തതോ ആവിയിൽ വേവിച്ചതോ ആയ വിഭവങ്ങളും ശീലിപ്പിക്കാം. ലഘുഭക്ഷണത്തിൽ അല്പം പ്രോട്ടീൻ ചേർക്കുന്നത് വയറ് നിറഞ്ഞിരിക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന്, കുറച്ച് അണ്ടിപ്പരിപ്പുകൾ, പയർവർഗ്ഗങ്ങൾ, വേവിച്ച മുട്ട, ഇവയെല്ലാം നല്ല ലഘുഭക്ഷണങ്ങളാണ്. ഓർക്കുക, കുട്ടികളിലെ ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉള്ള കാര്യമല്ല. അത് ക്ഷമയോടെയുള്ള, സ്ഥിരമായ, സ്നേഹത്തോടെയുള്ള ഒരു പ്രക്രിയയാണ്. ഭക്ഷണത്തെ ഒരു പോരാട്ടമായി കാണാതെ കുടുംബം ഒരുമിച്ചിരിക്കുന്ന സന്തോഷകരമായൊരു അനുഭവമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾ അത് കണ്ടു പഠിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾ മികച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. കുട്ടിയുടെ വാശിക്ക് വഴങ്ങാതെ എന്നാൽ അവരുടെ ഇഷ്ടങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അത്തരത്തിൽ ആരോഗ്യവും ആത്മവിശ്വാസവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.
1: രക്ഷിതാക്കളറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് മിഠായി തെരുവിനെ കുറിച്ച് കേൾക്കാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനങ്ങളിലൊന്നായ കോഴിക്കോടിന്റെ ഹൃദയമിടിപ്പാണ് മിഠായി തെരുവ്. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രവും പേര് നിൽക്കുന്ന ഈ തെരുവ് വൈവിധ്യമാർന്ന ഭക്ഷണ സംസ്കാരത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഈ വീഥിയിൽ നിന്നാണ് മിഠായി തെരുവെന്ന പേരുണ്ടായത്. അക്കാലത്ത് തെരുവിന്റെ ഇരുവശങ്ങളിലും നിരനിരയായി ഉണ്ടായിരുന്ന ഹൽവ കടകളാണ് ഈ പേരിന് കാരണമായത്. കോഴിക്കോടൻ ഹൽവയുടെ കീർത്തി കടൽ കടന്ന് യൂറോപ്പിൽ വരെ എത്തിയതോടെ ഈ തെരുവ് ലോക പ്രശസ്തമായി. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട്ടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന വിഖ്യാത നോവലിലൂടെയാണ് മിഠായി തെരുവ് അമരത്വം നേടിയത്. ഈ തെരുവിലെ മനുഷ്യരെയും അവരുടെ ജീവിതങ്ങളെയും നോവലിലൂടെ അദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി. തെരുവിന്റെ പ്രവേശന കവാടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഈ സാഹിത്യബന്ധത്തിന്റെ അടയാളമാണ്. വിവിധ നിറങ്ങളിലും രുചികളിലുമുള്ള ഹൽവകളും ചൂടുള്ള ഏത്തയ്ക്ക ചിപ്സും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. പഴയകാല പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ന് ഈ തെരുവ് മനോഹരമായി നവീകരിച്ചിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തിയതോടെ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടമായി ഇത് മാറി. തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി സൂചി മുതൽ സ്വർണം വരെ ലഭിക്കുന്ന ഒരു വലിയ വിപണിയാണിത്. തെരുവിനോട് ചേർന്ന് തന്നെയുള്ള മുസ്ലിം പള്ളികളും കോവിൽക്കടവ് പോലുള്ള ക്ഷേത്രങ്ങളും കോഴിക്കോടിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യം വിളിച്ചോതുന്നു. നാലുമണിക്കാറ്റും പാതിരാമണലും പോലെ പ്രകൃതിദത്തമായ ഇടങ്ങൾ നമ്മെ ആകർഷിക്കുമ്പോൾ മിഠായി തെരുവ് ഒരു ജനതയുടെ ജീവിത രീതിയും ചരിത്രവുമാണ് നമ്മളോട് സംസാരിക്കുന്നത്. കോഴിക്കോട് സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും ഈ തെരുവ് നൽകുന്ന അനുഭവം മറ്റൊരിടത്തും ലഭിക്കാത്തതാണ്.

സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അഭി ശീഫൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി. കഥയും കവിതയും നാട്ടുമൊഴികളും നാടകങ്ങളുമായി സാഹിത്യസല്ലാപം കണ്ണാന്തളി എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ. സാംസ്കാരിക സായാഹ്നങ്ങളുടെ സാർത്ഥകത, എഴുത്തുകാരുടെ വർത്തമാനങ്ങൾ, ഗൃഹാതുരമായ ഓർമ്മകളിലേക്കുള്ള മടക്കങ്ങൾ, മന്ദഹാസ ചാരുതയോടെ കേട്ടിരിക്കാം ഇത്തിരി നേരം കണ്ണാന്തളി എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ.

0: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: സ്നേഹം സ്വന്തം നിലയ്ക്ക് 100% ശരിയാണ്, സ്വയം പൂർണ്ണമാണ്. പക്ഷേ തെറ്റുകളുടെ ഭാഗത്തുമുണ്ട് സ്നേഹത്തിന് സ്വന്തം പ്രസക്തി. ഏതു തെറ്റും സ്നേഹം കൊണ്ട് തിരുത്താം. അതിനുള്ള ശക്തി സ്നേഹത്തിനുണ്ട്, സ്നേഹത്തിനേ ഉള്ളൂ. ഹിംസാലുവും കൊള്ളക്കാരനുമായിരുന്ന രത്നാകരൻ എന്ന കാട്ടാളനെ സപ്തമഹർഷിമാർ തിരുത്തിയില്ലേ? രണ്ട് വൃക്ഷങ്ങൾക്ക് മധ്യേ ഇരുത്തി ആമരം ഈമരം എന്നു ജപിക്കാൻ പ്രേരിപ്പിച്ചില്ലേ? അതുക്രമേണ രാമരാമ എന്നു മാറി ഒടുവിൽ രാമായണമായി മാറിയില്ലേ? ആയി കാട്ടാളൻ വാത്മീകിയായി, ആദികവിയായി, ആദരണീയനായ ഋഷിയായി. ബുദ്ധചരിത്രത്തിലെ കഥാപാത്രമായ അങ്കുലിമാലനെ ഓർക്കുക. കാനനമധ്യേ യാത്രക്കാരായി കാണുന്ന ആളുകളുടെ കൈവിരലുകൾ മുറിച്ചവൻ മാല കോർത്ത് കഴുത്തിലണിയുമായിരുന്നു. 1000 വിരലുകൾ തികയണം, അതും ഒരു ഗുരുദക്ഷിണ. അവനും തെറ്റുതിരുത്തി. അങ്കുലിമാലൻ പഴയ അഹിംസകനായി. അതിന്റെ പിന്നിലും പ്രവർത്തിച്ചത് ബുദ്ധസ്നേഹം. സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ തിരുത്തൽ ശക്തി. സ്നേഹം കൊണ്ട് പരിവർത്തനപ്പെടാത്ത ഒന്നുമില്ല. ധർമ്മത്തിനു മാത്രമേ സ്നേഹം ഉപകരിക്കൂ എന്ന വിശ്വാസം സാധുവല്ല. അധർമ്മികളെ പോലും ഉപദേശിച്ചു തിരുത്താനാവും. നേരായ ധർമ്മമാർഗത്തിലേക്ക് കൊണ്ടുവരാനും സ്നേഹത്തിന് കഴിയും. എല്ലില്ലാത്ത പുഴുക്കളെയും മറ്റും തീവയിൽ എങ്ങനെ ചുട്ടുപൊള്ളിക്കുന്നുവോ, അതുപോലെ സ്നേഹമില്ലാത്ത ആത്മാവിനെ ധർമ്മം പൊള്ളിക്കുന്നു. പ്രകൃതി തന്നെ സ്നേഹിക്കുന്നുവെന്ന് നിരന്തരമായ സ്നേഹം പകരം കൊടുക്കുന്നു. പ്രകൃതി തന്നെ സ്നേഹിക്കുന്നവന് നിരന്തരമായ സ്നേഹം പകരം കൊടുക്കുന്നു. ദൈവാനുഗ്രഹം സ്നേഹമാണ്. അത് നീതിയേക്കാൾ മുമ്പിട്ട് നിൽക്കുന്നു. നീതി നിഷേധിക്കാം, പക്ഷേ സ്നേഹം നിഷേധിച്ചുകൂടാ. കാരണം സ്നേഹം നിഷേധമല്ല, അത് അംഗീകാരമാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 27ലൂടെയാണ്. 1953 ജൂലൈ 27 കൊറിയൻ യുദ്ധം യുദ്ധവിരാമസന്ധിയിൽ ഒപ്പുവെച്ച് അവസാനിച്ചിരിക്കുന്നു. 2015 ജൂലൈ 27 APJ അബ്ദുൽ കലാം അന്തരിച്ചു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: സാന്ദ്യരാഗങ്ങൾ.
4: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിൻ്റെ നീല കമ്പളം വിരിക്കാനൊരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിൻ്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിൻ്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എൻ്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിൻ്റെ വേരുകൾ, സന്ധ്യാവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു. ഗ്രാമം അതിൻ്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം KJ യേശുദാസിന്റെ ഒരു കീർത്തനം കേൾക്കാം.

ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിധാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിട പറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പു നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി പാർവതി ബാവുൽ പാടുന്നു.

എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണു കിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ? സാന്ധ്യരാഗങ്ങളിൽ ഇനി നെയ്യാറ്റിങ്കര വാസുദേവൻ പാടുന്നു.

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയ കാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി മല്ലികാർജ്ജുൻ മൻസൂർ പാടുന്നത് കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. വിപണിയിലെ പൂഴ്ത്തിവെപ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസാവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പൊ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികളെടുക്കും.
0: ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായതായും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാര സഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ വി മുരളീധരൻ MLA. തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ളോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ വി മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബിജെപിക്കെതിരെ ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ.

0: വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 2 ആഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപവുമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിന്റെ രൂപമുള്ളതിനാലാണ് ശാസ്ത്രലോകം ഇതിന് ഗിറ്റാർ ഫിഷ് എന്ന് പേരിട്ടത്. തവിട്ടുകളിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്.
0: അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
2: കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 ഹെലിപാഡ് 18 ഏക്കർ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ ഹെലിപാഡ് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ഡി വെള്ളി മെഡൽ നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
3: ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ 100 1000 എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെറിയുന്ന ചെരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചെരാതുകൾ ചിറയിൽ കത്തിനിൽക്കുന്നതുപോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമൃദ്ധമായ കമനീയത. ഇത്രയും സുഖതസുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം KS ചിത്ര ആലപിച്ച ഒരു കീർത്തനം.

ഇന്ദീവരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോട് മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ, അതായിരുന്നു എന്റെ ഇതിഹാസം, അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതടഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി MG ശ്രീകുമാർ പാടുന്നു

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം കുമാരഗന്ധർവ പാടിയ ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചീകരണം പൗരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണം. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനായാണ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും വിചാരണയ്ക്കുമായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച കോൺഗ്രസും സഖ്യകക്ഷികളും ബോധപൂർവ്വം തടസ്സപ്പെടുത്തുകയാണെന്ന് പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു ആരോപിച്ചു.
1: ബഹുത് മഹത്വപൂർണ്ണ ബച്ചോ യുവാക്കെ ഛാത്രോ കിട്ടിയ മഹത്വപൂർണ്ണ ബില്ല് സബ് ബോൾനെ വേണ്ട വക്താ തയ്യാറേ ജാൻ ബുജ്ജ് കോൺഗ്രസ് പാർട്ടി കുറച്ച് സാധി ജാൻ ബുജ്ജ് ആജ് ഇത് മഹത്വപൂർണ്ണ ബില്ല ചർച്ചോനെ നീ ദേ ബഹു ദുഃഖി മന കഹാ പേ ദിന ചർച്ചാമ ബോ കാമലാ.
0: വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ബിൽ ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIRകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ സഭ പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. നീറ്റ് വിഷയത്തിൽ രാജ്യസഭയിലും ബഹളം. വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ചെയ്യാൻ കോടതി SIT നിർദ്ദേശിച്ചു. രാമക്ഷേത്രത്തിലെ സംഭാവനകളിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്തണമെന്നും ക്ഷേത്ര ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മറുപടി നൽകാൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഡൽഹി ഹൈക്കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഇരുവർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ മറുപടി നൽകാനാണ് കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചത്. കേസ് പരിഗണിക്കുന്നത് സെപ്റ്റംബർ 10 മാറ്റിവെച്ചു. ഒമോർഫി ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലെ യുക്രൈൻ അംബാസഡറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം. സംഭവത്തിൽ കടുത്ത ആശങ്കയറിയിച്ച മന്ത്രാലയം ഇത്തരം ആക്രമണങ്ങളെ അപലപിച്ചു. സമുദ്രസഞ്ചാരത്തിന്റെ സുരക്ഷ, അന്താരാഷ്ട്ര വാണിജ്യം എന്നിവയെ ഇത്തരം ആക്രമണങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിനായി എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. August 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: ഒഡീഷയിലുടനീളം പ്രളയ സമാനമായ സാഹചര്യമാണ്. 8 ജില്ലകളിൽ അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കാർഷിക വിളകൾക്ക് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ആന്ധ്രാതീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം കാലവർഷത്തെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നാഗാലാന്റിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനം തുടരുന്നു. ലോങ്ലെങ് ജില്ലയിൽ ഒറ്റപ്പെട്ടുപോയ 42 പേരെ വ്യോമസേന ഇന്ന് രക്ഷപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജമുത്തുപാണ്ഡി ഇന്ന് വെള്ളി മെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം തേടിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് സ്വർണം നേടി. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറെ പിന്നിലാക്കിയാണ് 21-കാരിയായ ഇഷ സ്വർണം നേടിയത്. മനു ഭാക്കറിന് വെങ്കലം ലഭിച്ചു. സിക്കിമിലെ നാഥുല പാസ് അടുത്ത മാസം 1 തുറക്കും. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ നാഥുല പാസ് കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 താൽക്കാലികമായി അടച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ നാഥുല പാസ് തുറക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയിലെ ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇൻക്ലൂസീവ് ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ മാനേജ്മെന്റ് 2026 അന്താരാഷ്ട്ര സമ്മേളനത്തിൽ രൂപീകരിച്ച അജണ്ട യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ചർച്ചയിൽ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലും ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും സഹകരണം വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 776 പോയിന്റ് ഉയർന്ന 76,835. നിഫ്റ്റി 228 പോയിന്റ് നേട്ടത്തിൽ 23,995. വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മുകാശ്മീരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി. സാംബ, രജൌരി ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തിക്കും LOC സമീപമുള്ള പ്രദേശങ്ങളിലുമാണ് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയത്. സുരക്ഷാസേനാ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചിത്വം പൌരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷ സിംഗിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കരുണാസായി റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി മാധവിക്കുട്ടി സംസാരിക്കുന്നത് കേൾക്കാം.

0: വൈദവ്യം മാതിരി ഒരു സാധനം ഒരാൾക്കും വരില്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബാലൻസ് തെറ്റി, ബിക്കോസ് നമുക്ക് രക്ഷിതാവുണ്ട്. കുട്ടിയെ മാതിരി ഞാൻ വളർന്നത്, എന്നെ ശരിക്കും മകളെ മാതിരി അദ്ദേഹം നോക്കി. മുകളിന്ന് ഇറങ്ങണ്ട പറയും, ഇരുന്ന് എഴുതിക്കോട്ടെ, ഒറ്റ ആൾ വന്നാൽ കാണാൻ സമയമില്ല, ഓടിക്കും. അങ്ങനെ ഒരു രക്ഷിതാവ് ഉണ്ടായിരുന്നു. പബ്ലിഷേഴ്സൊക്കെ റോയൽറ്റി ഇങ്ങനെ റെഗുലറായിട്ട് തരും മൂപ്പർ ഫോണിൽ ചിത്തം പറഞ്ഞിട്ട്. ഇപ്പം എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ഡൽഹിയിലെ പബ്ലിഷറൊക്കെ എനിക്ക് തന്നിട്ട് കാലത്രേ, എനിക്ക് ബുക്ക് ഇങ്ങനെ എഡിഷൻ ഇറങ്ങണു മൈ സ്റ്റോറി, എല്ലാ രാജ്യത്തെയും പോകുമ്പോഴും അവിടെ കാണാം. അയാൾ എനിക്ക് വല്ലതും തന്നുണ്ട്. ഭർത്താവില്ലാത്തോണ്ടാ പേടിയില്ല, വിധവയാണ്. ഞാൻ പോയി കേസ് കൊടുക്കില്ല എന്നറിയാം, കേസ് എന്നൊക്കെ പറഞ്ഞ ടെൻഷനല്ലേ. എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തിട്ട് തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടു അത് തെളിഞ്ഞ് വരാൻ. രണ്ട് കൊല്ലം പിടിച്ചു ചിലവും. അതുകൊണ്ട് എനിക്കൊന്നും വയ്യ. അവരെ പറഞ്ഞു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ കേസ് കൊടുക്കുന്നുണ്ട് വായനക്കാരെ വഞ്ചിച്ചതെന്ന്. സാങ്കല്പിക കഥാപാത്രങ്ങളെ മിക്സ് ചെയ്തു. സാങ്കല്പിക കഥാപാത്രങ്ങളില്ലാത്ത ആരുടെ ലൈഫ്? എല്ലാവർക്കും ഉണ്ടാവും സങ്കല്പത്തിൽ ആരെങ്കിലും, അല്ലേ? നമ്മൾ ആലോചിക്കില്ലേ, സങ്കല്പിക ഗുരു, സങ്കല്പിക കാമുകൻ, സങ്കല്പിക കുട്ടികളൊക്കെ. ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ ആയിരിക്കും പ്രേമം, ഇല്ലേ? ചിലർക്ക് മോനെ കാണണമായി തോന്നും, ഇല്ലേ? ഓടിക്കളിക്കണം. സങ്കല്പം നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എഴുത്തുകാർക്ക്, കലാകാരിമാർക്കൊക്കെ. ഇതിലപ്പുറം സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട. സുഖമായിട്ടിരിക്കുന്നു, അല്ലേ? കുട്ടികൾ വന്ന് കാണുന്നു, എത്ര ഫ്രണ്ട്സ് വരുന്നു, എത്ര രാജ്യത്തുനിന്ന് ആളുകൾ വരുന്നു. ബുദ്ധിജീവികൾ വന്നാൽ അവരെന്നെ ചോദിക്കുക, എന്നിട്ട് മതി നെറ്റൊക്കെ എന്ന് പറയും. ചിലപ്പോൾ നെറ്റ് കാണാതെ പോവും, അല്ലേ? ഇവിടെ ജൂത തെരുവും കാണിച്ചു കൊടുക്കും. ടൂറിസം, ടൂറിസത്തിന് ഏറ്റവും ആകർഷിക്കുന്നത്, ബുദ്ധിയുള്ള ടൂറിസ്റ്റിനെ ആകർഷിക്കുന്ന റൈറ്റേഴ്സാണ്. ജെന്വിനായിട്ട് സത്യം എഴുതുന്ന റൈറ്റേഴ്സ്. കാരണം ഇത് ഈ റൈറ്റേഴ്സാണ് ചരിത്രം ഉണ്ടാക്കുന്നത്. ചരിത്രം എഴുതുന്ന പണ്ഡിതന്മാരല്ല, ബിക്കോസ് അവരിങ്ങനെ ഫോൾസിഫൈ ചെയ്യും കാര്യങ്ങൾ. റൈറ്റേഴ്സിൻ്റെ ഇതെന്ന് മനസ്സിലാവും എന്താ സത്യം, എന്താ സാമൂഹ്യ സ്ഥിതി ഇവിടെ. ഇപ്പം സ്ത്രീയുടെ സ്ഥാനം എന്താണെന്ന് വേണമെങ്കിൽ റൈറ്ററിനെ തന്നെ സഹിക്കും അറിയാൻ. വെറുതെ ഇപ്പം എൻ്റെ അടുക്കളയില്ല സാറിലോട്ട് ചോദിക്കും, സാറല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടാവും അവളുടെ ജീവിതം എന്താന്ന്, അല്ലേ? എനിക്കിപ്പോൾ ഒരുമാതിരി സ്ത്രീകളുടെയൊക്കെ മനസ്സിലാവുന്നത് എങ്ങനെയാണ് തന്നെ കണ്ടിട്ട്. ഞാൻ ഖത്തറിലൊക്കെ പോയപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ചില പുതിയ ഐഡിയാസ് ഉണ്ട്. അതൊക്കെ ഒന്നും ഇവിടെ പറയിപ്പിക്കണം എനിക്കതാണ്. എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ഇവിടെ വല്ലാണ്ട് അധപ്പതിച്ചിട്ടുള്ള ഒരു മേഖല അതാണ്, ഈ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ മേഖല. നമുക്ക് ആവശ്യമുള്ളതൊന്നല്ല പഠിപ്പിക്കുന്നത്, ഒരു കീറ ഇൻ്റർവ്യൂവിനും പറ്റിയിട്ടുള്ള പഠിപ്പിച്ചല്ലേ. അത് പോരാ. ഇപ്പോൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ പിടിച്ചിട്ട് കണക്ക് പഠിപ്പിക്കുക, അവർക്ക് തീരെ രുചിക്കാത്തത്. അപ്പോൾ ഈ ടാലൻറ്റും പോവും. സാധാരണത്തെ ഉണ്ടാക്കണ് ഒരേ മോൾഡാക്കണം വെച്ചിട്ട് ടാലൻറ്റഡ് പോവും. സമയം ഉണ്ടാവില്ല ഇതിങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ടേ. അപ്പോൾ അതൊക്കെ മാറ്റണം, കമ്പൽസറി ആക്കരുത്. ആ ടാലൻറ്റ് കണ്ടുപിടിക്കുക അച്ഛനും അമ്മയും ടീച്ചറും മനസ്സിലാക്കണം ആദ്യത്തെ കൊല്ലങ്ങളിൽ തന്നെ. എന്നിട്ട് അത് പ്രോത്സാഹിപ്പിക്കുക. ഇപ്പം എനിക്ക് കണക്കായിരുന്നു ഹേർഡിൽ, ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ബട്ട് 5 വയസ്സ് 6 വയസ്സ് മുതൽ കവിത എഴുതി തുടങ്ങിയിട്ടുള്ള ആളാണ്. പബ്ലിഷ് ചെയ്ത് 14 വയസ്സിൽ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് കവിത പബ്ലിഷ് ചെയ്തത്. എന്നിട്ടും കണക്ക് പഠിക്കൂ പഠിക്കൂ, എനിക്ക് സഹായിച്ചില്ലേ. അപ്പോൾ അതുണ്ടാക്കരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഞാനൊരു ഫെയിലിയർ ആണെന്ന് എൻ്റെ അച്ഛനും തോന്നി. ബുദ്ധി ഇല്ലാത്തവളാണ്. ബുദ്ധി ടെസ്റ്റ് ചെയ്തു എന്നെ അഹമ്മദാബാദ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർ അയച്ചു തന്നിട്ട് ഇത്ര പേപ്പർ 20 ദിവസത്തിലും മടക്കണം എന്ന് പറഞ്ഞു. ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹോൾ നൈറ്റ് സാറ്റപ്പ് രാവിലെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ ഐ ക്യു ഹൈ ആണ്, പക്ഷെ കണക്ക് എന്ന് പറഞ്ഞപ്പോൾ അജ്ഞാതം സി അതാണ്. അപ്പോൾ നമ്മളത് കൽപ്പിച്ചുകൂട്ടി അങ്ങനെ ചെയ്യരുത്, കമ്പൽസറി ആക്കരുത്. ചെല്ലുന്ന രുചിക്ക് രുചിയൻസ് ഏതാ ഏതെങ്കിലും ഒരു പ്രതിഭയെ കണ്ട അതന്നെ എൻകറേജ് ചെയ്തിരിക്കണം നമ്മൾ. എന്താണ് അതെ, ഇതിപ്പോൾ ഞാൻ ഇൻഫീരിയറാണ്, എൻ്റെ അച്ഛനെയും വെറുപ്പിച്ചു. ഞാൻ അച്ഛനൊക്കെ ഭയങ്കര ദേഷ്യം വന്നു, ഇങ്ങനെ ഫൂളാന്ന് അറിഞ്ഞില്ല എന്നൊക്കെ. പിന്നെ ലേറ്റർ ഓൺ അച്ഛൻ ഓൾസോ ന്യൂ ഹൈ ഐക്യ തന്നെയാണ്. പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ അതും കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ വി മസ്റ്റ് എൻകറേജ്. ഇപ്പോൾ പി ടി ഉഷയെ ഞാൻ പിടിച്ചിരുത്തിയിട്ട് ഇവിടെ എംബ്രോയിഡറി ചെയ്യിക്കണ മാതിരി. ഐ മീൻ ഷീ ഈസ് നോട്ട് കട്ട് ഔട്ട് ഫോർ ദാറ്റ്. ഓരോരുത്തർക്ക് നമുക്ക് ഓരോന്നുണ്ട്, അതിൽ നമ്മൾ പ്രതിഭയെ വർദ്ധിപ്പിച്ച് ഭയങ്കരമാക്കുക. അപ്പം നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് നല്ല ആൾക്കാർ വരും. അങ്ങനെ വേണ്ടേ ക്വാളിറ്റി, അങ്ങനെ എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിനി ജന്മം വേണ്ട, സ്വർഗത്തിൽ സുഖമായിട്ടിരിക്കണം. എനിക്ക് മടങ്ങേ വേണ്ട, മടുത്തു ഈ മനുഷ്യജന്മവും ഈ ലോകവും. സ്ത്രീയല്ല ആണും പെണ്ണും അതൊന്നും ഞാൻ ആലോചിക്കാറില്ല. പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇനി ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എന്നോട് പെണ്ണാണ്, മുടിയൊക്കെ കണ്ട പെണ്ണുമാരുണ്ടല്ലോ, അപ്പോൾ പെണ്ണെ ഇരിക്കണം. പക്ഷെ അതൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മുടെ പ്രസവമൊക്കെ കഴിഞ്ഞു, കുട്ടികളെയൊക്കെ മുലയൂട്ടി വലുതാക്കി നന്നായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയാണോ പെണ്ണാണോ ആണാണോ എന്നൊന്നും സാരമില്ല. നല്ല സ്നേഹമുള്ള ആളായിരിക്കണം. വരുന്നവർക്കൊക്കെ സ്നേഹം കുറച്ച് കൊടുക്കണം, പ്രത്യേകിച്ച് വയ്യാത്തവർക്കല്ലേ.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദിൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെൻ്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തളിയിൽ ഇനി കനൽ.

അടിച്ചമർത്തപ്പെട്ട ആദിവാസി ഗോത്രവർഗത്തിന്റെ പുതിയ തലമുറയിൽപ്പെട്ട അമ്പിളി എന്ന യുവതിയുടെ ജീവിതത്തിലേക്ക്, അവൾ അനുഭവിക്കേണ്ടി വന്ന ദുരന്താനുഭവങ്ങളിലേക്ക്, നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ട നിലപാടിലേക്ക് ഈ ലഘുനാടകം വിരൽ ചൂണ്ടുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്വതന്ത്ര നാടകാവിഷ്കാരം അമ്പിളി.

சரி, நம்ம வேலை பண்ண போற தூங்கடி நம்ம வேலை.

0: ആൺജാതി പെൺജാതി അല്ലേ അമ്മ?
1: ആ ശരി ശരി, വളരെ ഷോപ്പിലാ പസിക്കുന്നത്.

0: അമ്പിളി പഠനത്തിനായി പട്ടണത്തിലേക്ക്
1: അവളെ കാട്ടിന്റെ വിളക്കായി പ്രശോഭിക്കും.
2: സത്യത്തിൽ നമുക്ക് അവളോട് അസൂയല്ലേ?
3: അല്ല, ഒരു തരം വെറുപ്പാണ്
0: നമുക്ക് നേടാൻ കഴിയാത്തത്. അവൻ നേടിയെടുക്കുന്നു, അത് പാടില്ല.
2: അതെ, അത് തടയണം. ഈ കാട്ടിന് വെളിയിലേക്ക് അവൾ പോകാൻ പാടില്ല.
3: അധികാരിമാർക്ക് അവളെ സഹായിക്കുന്നു എന്നാണ് കേട്ടത്.
2: ഇല്ല,

0: ഞങ്ങൾ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെയും അനന്തവ്യാസത്തിലേക്ക് പറന്നു വരികയാണ്.
1: നിങ്ങൾ സൃഷ്ടിക്കുന്ന ഈ അടിമത്തങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ എന്റെ ലക്ഷ്യം കാണും.
0: ആർക്കും ഇത് തടയാനാകില്ല. എങ്കിൽ പിന്നെ കാണുമല്ലോ കൂട്ടുകാരെ, വരൂ ഇവിടെ ഇപ്പോൾ തന്നെ.

Mira, lo han de mirar con la

0: നമുക്ക് സ്വാതന്ത്ര്യമായി ഈ കാട്ടിൽ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല.
1: അവൻ മാത്രമല്ല, ഇപ്പോൾ ഒരു ആനയും കൂടി ഇറങ്ങിയിട്ടുണ്ട്.
2: അതെ അതെ, ആ ആനയ്ക്ക് അവളോട് മാത്രമേ പ്രത്യേക സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്.
1: അമ്മയെ മാനിയെന്ന് ചിന്തിക്കാലേ, നമുക്ക് ഈ കാട്ടിൽ ജീവിക്കാനാവില്ല.
2: അതിനുള്ള തന്ത്രങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ വിനയാം.

0: മാത്രമേ മരണമുള്ളൂ. അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അധികാരം ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഒന്നും ചെയ്യില്ല. അധികാരത്തിന് വേണ്ടി ഞാൻ പോരാടും.
1: നിന്റെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല.

അതിനു വേണ്ടത് വിധിയാണ്. ആ വിധിയിലൂടെ ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തെത്തും.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

0: പാട്ടിന്റെ പൊരുളിൽ ഇന്ന് കെ ജയകുമാർ രചിച്ച കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന പാട്ടിനെ കുറിച്ച് കേൾക്കാം. മലയാള ചലച്ചിത്ര സംഗീതത്തിലെ ഏറ്റവും മനോഹരമായ ദേവീസ്തുതികളിലൊന്നാണ് കെ ജയകുമാർ രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന ഗാനം. ഒരു സാധാരണ ഭക്തിഗാനം എന്നതിലുപരി ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് കരുണയിലേക്കുമുള്ള മനുഷ്യന്റെ പ്രയാണമാണ് ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഗാനത്തിന്റെ തുടക്കത്തിൽ തന്നെ ദേവിയെ ഗുണദായിനിയായും ശുഭകാരണിയായുമാണ് കവി അവതരിപ്പിക്കുന്നത്. ഭക്തന്റെ കാതരമായ ഹൃദയമാകുന്ന തടാകത്തിൽ ഉദയസൂര്യന്റെ വിരൽസ്പർശമായി ദേവിയുടെ പുഞ്ചിരി പതിക്കണമെന്ന ആഗ്രഹം അതീവ കാവ്യാത്മകമാണ്. കുടജാദ്രിയുടെ ഉയരങ്ങളിൽ വസിക്കുന്ന ദേവി ഭക്തന്റെ മനസ്സിന്റെ താഴ്വരകളിലേക്ക് മംഗള മന്ദസ്മിതം തൂകി വരുന്നു. നാദാത്മികേ മൂകാംബികേ ആദിപരാശക്തി നീയേ. സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും ആത്മാവായ ദേവിയെ നാദാത്മിക എന്ന് വിളിക്കുന്നതിലൂടെ കലയുടെയും വിദ്യയുടെയും അധിപതിയാണ് അവളെന്ന് കവി ഉറപ്പിക്കുന്നു. ജീവിതത്തിൽ അഴലിന്റെ, അതായത് ദുഃഖത്തിന്റെ ഇരുൾ വന്നു മൂടുമ്പോൾ ആ മിഴികളിൽ പ്രകാശത്തിന്റെ നിറകതിർ ചൊരിയാൻ ദേവിക്ക് മാത്രമേ കഴിയൂ. ജീവനിലെ സൂര്യോദയം എന്നത് കേവലം വെളിച്ചമല്ല, മറിച്ച് അറിവിന്റെയും തിരിച്ചറിവിന്റെയും ഉദയമാണ്. വിദ്യാവിലാസിനി വരവർണിനി ശിവകാമേശ്വരി ജനനി. രണ്ടാം ഖണ്ഡികയിൽ ദേവിയെ അറിവിന്റെ ദേവതയായ സരസ്വതിയായാണ് സ്തുതിക്കുന്നത്. ഒരു ദുഃഖബിന്ദുവായി ചുരുങ്ങിപ്പോകുന്ന മനുഷ്യജീവിതത്തെ കരുണാമയമാക്കാൻ ദേവിയോട് അപേക്ഷിക്കുന്നു. ഏറ്റവും മനോഹരമായ ബിംബം അവസാന വരിയിലാണ്. ഹൃദയം സൗപർണികയാക്കൂ, മാലിന്യങ്ങൾ നീക്കി തെളിനീരൊഴുക്കുന്ന സൗപർണിക നദി പോലെ ഹൃദയം ശുദ്ധമാകണമെന്ന പ്രാർത്ഥന ഏതൊരു മനുഷ്യന്റെയും ആത്മീയമായ ആഗ്രഹമാണ്. രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീത സംവിധാനത്തിൽ കെ എസ് ചിത്രയുടെ ആലാപനം ഈ ഗാനത്തിന് ഒരലൗകികമായ തലം നൽകുന്നു. പാട്ടിന് ഇടയിൽ വരുന്ന ആലാപകൾ ഭക്തന്റെ ഉള്ളിലെ തേങ്ങലുകളെയും സമർപ്പണത്തെയും സൂചിപ്പിക്കുന്നു. ശാസ്ത്രീയ സംഗീതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ലയിച്ചു ചേരുന്ന ഈണമാണ് ഇത്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന ഗാനം ഭക്തിയുടെയും കലയുടെയും സമന്വയമാണ്. അറിവിനായി ദാഹിക്കുന്ന, ദുഃഖങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ഏതൊരു മനസ്സിനും ഈ വരികൾ ആശ്വാസം നൽകുന്നു. ഹൃദയത്തെ ഒരു പുണ്യനദിയാക്കി മാറ്റാനുള്ള കവിയുടെ ആഹ്വാനം എന്നും പ്രസക്തമാണ്.
1: കണ്ണാന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.

യുടെ കവയിത്രിയുടെ അധ്യാപികയുടെ പുതിയ പുസ്തകമാണ് എഴുത്ത് കാലം വായന. ഗ്രന്ഥകാരിയെ സംബന്ധിച്ചിടത്തോളം കവിതയായും കോളമായും ചെറുകുറിപ്പുകളായും ഒക്കെ എഴുത്ത് പല ലോകങ്ങളിലേക്ക് തുറന്നുകിടക്കുന്ന വാതിലാണ്. പല കാലങ്ങളിലെ എഴുത്തിനെ വായനയ്ക്കായി ചേർത്ത് വെക്കുന്ന 27 ലേഖനങ്ങളാണ് ഇതിലുള്ളത്. എഴുത്തിനെ വായനയെ പല കാലങ്ങളിലൂടെ മ്യൂസ് മേരി സ്വരുക്കൂട്ടിയെടുക്കുന്നു. അതുകൊണ്ടുതന്നെ പുസ്തകത്തിന്റെ പേര് ഏറ്റവും അർത്ഥവത്തായി തീരുന്നു. കുടുംബം, സമൂഹം, സിനിമ, നാടകം, ദേശം ഒക്കെ ഈ പുസ്തകത്തിൽ വേരുകൾ ആഴ്ത്തി നിൽക്കുന്നു. അതൊക്കെ അറിവും തിരിച്ചറിവും നേരറിവും ഉണ്ടാക്കുന്നവയുമാണ്. എല്ലാ ജീവിത ആവിഷ്കാരങ്ങൾക്കും മുകളിൽ അധ്യാപന വൈഭവം മുന്നിട്ട് നിൽക്കുന്നത് ലേഖനങ്ങളിൽ തെളിയുന്നുണ്ട്. ഒറ്റതിരിഞ്ഞ പഠന അന്വേഷണങ്ങളെക്കാൾ ഒരുമിപ്പിന്റെ നോട്ടം എപ്പോഴും പുസ്തകം ചേർത്തെടുക്കുന്നു. വായനയുടെ എഴുത്തിന്റെ ഉറച്ച നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. സ്ത്രീവാദ നിരൂപണം ഒരു ലേഡീസ് കൂപ്പെ അല്ലായിരുന്നു എന്ന് പുസ്തകത്തിൽ ഒരിടത്ത് എഴുത്തുകാരി സൂചിപ്പിക്കുന്നുമുണ്ട്. ഫെമിനിസം എന്നത് ഒരു ജ്ഞാനശാസ്ത്രമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ലേഖനം. നൊസ്റ്റാൾജിക്കായ ശ്രീകൃഷ്ണനെ വായിക്കുമ്പോൾ നിരൂപണത്തിലും പ്രണയം കാണുന്നു എന്ന് വായനക്കാർക്ക് തോന്നിപ്പോകും. സ്നേഹത്തിന്റെ ഇടങ്ങളെ തൊട്ടെടുത്തുകൊണ്ട് ജീവിതം ശക്തമായ ഒരൊഴുക്കാണെന്ന് പറയാതെ പറയുകയാണ്. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിന്റെ ഇടമായി സുഗതകുമാരിയുടെ കവിതകളെ എഴുതുമ്പോഴും രീതിശാസ്ത്രത്തിന്റെ സൂക്ഷ്മതയെ വിട്ടുകളയാതെ വരച്ചു ചേർക്കാൻ മറക്കുന്നില്ല. എഴുത്തിലെ സൈദ്ധാന്തിക ബന്ധം നഷ്ടപ്പെടുത്താതെ ഗോപികമാരെ, കാമനകളെ, പ്രണയത്തിന്റെ സാധ്യതകളെ ഒക്കെ ആരായുന്നു. പുറകെയുള്ള ലേഖനങ്ങളിൽ കമലാസുരയ്യയുമുണ്ട്, സ്ത്രൈണാത്മീയതയുമുണ്ട്. കമലാസുരയ്യയുടെ കവിതകൾ ഉടൽ കടന്ന് ആത്മാവിലേക്ക് ചരിക്കുന്നതിന്റെ സൂക്ഷ്മഭേദങ്ങൾ ലേഖനം അന്വേഷിച്ചെടുക്കുന്നു. സ്നേഹത്തിന്റെ രുചിരസം അക്ഷരങ്ങളായി നമ്മെ വന്ന് തൊടുന്ന അനുഭവമുണ്ട് ഓരോ എഴുത്തിലും. ഇസ്പേഡു റാണി, രഹസ്യേന്ദ്രിയങ്ങൾ, ഉപ്പുതരിശ് തുടങ്ങി നിരവധി കവിതകൾ സമ്മാനിച്ച എഴുത്തുകാരിയിൽ ജീവിതം മുന്നോട്ടു വയ്ക്കുന്ന വൈവിധ്യം നിറഞ്ഞ കാഴ്ചകളുമുണ്ട്. ആ കാഴ്ചകളുടെ കരുത്ത്, ജീവിതത്തിന്റെ കരുത്ത് നിരൂപണത്തിലും സൂക്ഷിപ്പായി മാറുന്നു. മലയാള സാഹിത്യത്തിൽ വീടിനെക്കുറിച്ച് പറഞ്ഞു പ്രേമിക്കുന്ന കാട്ടാളനെയും കാവ്യനീതിയുടെ ദാക്ഷിണ്യമില്ലായ്മയെയും കുറിച്ച് ചിന്തിപ്പിക്കുന്ന ലേഖനവും ഈ പുസ്തകത്തിന്റെ മുതൽക്കൂട്ടാണ്. എനിക്ക് വീടുണ്ട്, നീ വരൂ എന്ന് പറയുന്ന ഈ കാട്ടാളനായിരിക്കണം മലയാള സാഹിത്യത്തിൽ വീടിനെക്കുറിച്ച് പറഞ്ഞ് തന്റെ പ്രേമഭാചനത്തോട് പ്രേമം അറിയിച്ച ആദ്യ കാമുകൻ. അകമ്പനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഫെമിനിസ്റ്റ് ഭാഷാശാസ്ത്രത്തെക്കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട്. അവിടെയൊക്കെയാണ് ഈ പുസ്തകം ഒരു വീക്ഷണമായി മാറുന്നത്. എവിടെയും അധികാരിയാകാൻ ശ്രമിക്കാതെ വഴക്കമുള്ള ഭാഷ വായനക്കാരെയും ഒപ്പം കൂട്ടി മുന്നോട്ടു പോകുന്നു. എം എൻ വിജയൻ, രതി സാമ്രാജ്യം, പാരിസ്ഥിതിക സ്ത്രീവാദം തുടങ്ങിയ ലേഖനങ്ങളോടൊപ്പം സുവിശേഷങ്ങളെ മുൻനിർത്തി അറിവിനെയും അധികാരത്തെയും വായിക്കുന്നുണ്ട്. സ്ത്രീയുടെ പരമ്പരാഗതമായ ഭാഗധേയത്തെയും പുതിയ ഭാഗധേയത്തെയും തൊട്ടെടുത്തുകൊണ്ട് അറിവിനോട് സ്ത്രീക്കുണ്ടാകേണ്ട പരിഗണനയെ ചർച്ചയ്ക്ക് വയ്ക്കുന്നു. കോവിലൻ, മുട്ടത്തുവർക്കി, സരസ്വതിയമ്മ, ബഷീർ, സാറ ജോസഫ് എന്നിങ്ങനെ പല കാലങ്ങളിലൂടെ ബി മുരളി വരെയുള്ള വായനയിൽ എഴുത്തിന്റെ സ്ഥിര പാഠങ്ങളെ മാറ്റി വായിക്കാനുള്ള ശ്രമം കാണാം. നഗരവൽക്കരണത്തിന്റെ പെണ്ണനുഭവ വ്യാഖ്യാനം ഈ കൃതിയുടെ ശോഭയാണ്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ശ്രീവിദ്യ അഭിനയിച്ച ചലച്ചിത്രങ്ങളിലെ പാട്ടുകൾ കേൾക്കാം. തമിഴ് ചലച്ചിത്ര നടൻ കൃഷ്ണമൂർത്തിയുടെയും ക്ലാസിക്കൽ ഗായിക എം എൽ വസന്തകുമാരിയുടെയും മകൾ ശ്രീവിദ്യ. പരിചയപ്പെടുത്തലുകൾ അധികമൊന്നും ആവശ്യമില്ലാതെ മലയാളിയുടെ മനസ്സിൽ അടയാളം ചെയ്തിരിക്കുന്ന അഭിനേത്രി. പഴയ തലമുറയ്ക്ക് നായികാവേഷങ്ങൾ, അതുകഴിഞ്ഞ് അമ്മ വേഷങ്ങൾ എല്ലാം ഒന്നിനൊന്നു മെച്ചം. ഒരു കഥാപാത്രത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും കൈവഴക്കത്തോടെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ ശ്രീവിദ്യക്ക് കഴിഞ്ഞിരുന്നു. അനിയത്തിപ്രാവിലെ അമ്മ വേഷം ഇതേക്കാൾ മറ്റാരു ചെയ്താലും ശരിയാവില്ലെന്ന രീതിയിൽ ആസ്വാദക മനസ്സിൽ അവർ ചേർത്തു വെച്ചു.
2: എങ്ങനെയാ ഞാൻ അവളെ അനുഗ്രഹിക്കേണ്ടത്? എന്റെ മോളല്ലേ, ഇങ്ങ് തന്നേരെ ഞാൻ നോക്കിക്കോളാം അവളെ പൊന്നുപോലെ.

ഒട്ടും സുഖകരമായ ഒരു ബാല്യമായിരുന്നില്ല ശ്രീവിദ്യയുടേത്. അവർ ജനിച്ച വർഷം തന്നെ അച്ഛന് പേശീരോഗം ബാധിക്കുകയും അഭിനയത്തിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്തു. അതാകട്ടെ, ആ കുടുംബത്തിന്റെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിച്ചു. കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലായി. കുടുംബത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അമ്മയ്ക്ക് മണിക്കൂറുകളോളം ജോലിയെടുക്കേണ്ടി വന്നു. സാമ്പത്തിക പരാധീനതകൾ കാരണം മാതാപിതാക്കൾ നേരിട്ട പ്രശ്നങ്ങൾ ശ്രീവിദ്യയുടെ ചെറുപ്പകാലത്തെ പ്രതികൂലമായി തന്നെ ബാധിച്ചു. US ആസ്ഥാനമായുള്ള ഒരു ശാസ്ത്രജ്ഞനിൽ നിന്ന് അവർക്ക് വിവാഹാലോചന ലഭിച്ചുവെങ്കിലും അവരുടെ കുടുംബം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം വിവാഹം നടന്നില്ല.

1967 ഇതിഹാസ നടൻ ശിവാജി ഗണേശിനൊപ്പം തിരുവരൂട്ട ശെൽവൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ ബാലതാരമായാണ് ശ്രീവിദ്യ തന്റെ കരിയർ ആരംഭിച്ചത്. പിന്നീട് പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത കുമാരസംഭവം എന്ന ചിത്രത്തിലെ നൃത്തനൃത്യരംഗങ്ങൾ ശ്രീവിദ്യ മിഴിവുറ്റതാക്കി. ദസരി നാരായണ റാവു സംവിധാനം ചെയ്ത ടാറ്റ മാനവടുവിലും അവരുടെ നൃത്തം അടയാളം ചെയ്തു. എന്നാലും കെ ബാലചന്ദർ സംവിധാനം ചെയ്ത നുറുക്ക് നൂറ് എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയമാണ് അവരെ ശരിക്കും മനസ്സുകളിൽ ഊട്ടിയുറപ്പിച്ചത്. 1970 ശ്രീവിദ്യ തമിഴ് സിനിമാ വ്യവസായത്തിൽ തിരക്കിലായി. അപൂർവരാഗങ്ങളിൽ രജനീകാന്തിന്റെ ആദ്യ നായികയായി. 1969 മുതലാണ് ശ്രീവിദ്യ മലയാളത്തിൽ അഭിനയിച്ചു തുടങ്ങിയത്. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടക്കമ്പി വലയായിരുന്നു ആദ്യ ചിത്രം. സത്യനായിരുന്നു നായകൻ.

ഒരു കോളേജ് വിദ്യാർത്ഥിനി തന്റെ പ്രൊഫസറുമായി പ്രണയത്തിലാകുന്നതായിരുന്നു നുറുക്ക് നൂറ് എന്ന ചിത്രത്തിലെ വേഷം. എന്നാൽ തമിഴിൽ നായികയായി വന്ന ആദ്യ ചിത്രം ഡൽഹി ടു മദ്രാസ് ആയിരുന്നു. ജയശങ്കർ ആയിരുന്നു നായകൻ. വെള്ളിവിഴ, സൊള്ളത്താൻ നിനക്കിറയൻ, അപൂർവരാഗങ്ങൾ എന്നീ ചിത്രങ്ങൾ അവരെ മികവുറ്റ നായികയായി അടയാളപ്പെടുത്തി.

മലയാളത്തിലെ ആദ്യ ചിത്രം ചട്ടമ്പി കവലയായിരുന്നെങ്കിലും ജനശ്രദ്ധ നേടിയ ചിത്രം ചെണ്ടയായിരുന്നു. എ വിൽസന്റിന്റെ സംവിധാനത്തിൽ പിറന്ന ചിത്രം. ശ്രീവിദ്യ അഭിനയിച്ച തെന്നിന്ത്യൻ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ മലയാളത്തിലായിരുന്നു. 1976 പുറത്തിറങ്ങിയ അംബ അംബിക അംബാലിക എന്ന പുരാണ ചിത്രത്തിലെ അംബയെ അവതരിപ്പിച്ചത് ശ്രീവിദ്യയായിരുന്നു. ആ വേഷം ശ്രീവിദ്യയ്ക്ക് ഏറെ പ്രശംസ നേടിക്കൊടുത്തു.

പിന്നണി ഗായിക കൂടിയായിരുന്നു ശ്രീവിദ്യ. ആദ്യ പാട്ട് തമിഴ് ചിത്രമായ അമരനിൽ. മലയാളത്തിലെ അയലത്തെ സുന്ദരിയിലും ശ്രീവിദ്യ പാടി. ഒരു പൈങ്കിളിക്കഥ, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ, രതിലയം, നക്ഷത്ര താരാട്ട് എന്നീ ചിത്രങ്ങളിലും ശ്രീവിദ്യ ഗാനങ്ങൾ ആലപിച്ചു.

ഒരു വിദഗ്ധ ക്ലാസിക്കൽ ഗായികയായിരുന്നു ശ്രീവിദ്യ. സൂര്യ ഫെസ്റ്റിവലിൽ അവർ കച്ചേരികൾ അവതരിപ്പിച്ചു. എം എസ് സുബ്ബലക്ഷ്മി, ഡി കെ പട്ടമ്മാൾ എന്നിവർക്കൊപ്പം കർണാടക സംഗീതത്തിലെ സ്ത്രീ ത്രിമൂർത്തികളിൽ ഒരാളായ അമ്മ എന്ന നിലയിൽ അവർ പരിഗണിക്കപ്പെട്ടു.

1979 ഇടവഴിയിലെ പൂച്ച, മിണ്ടാ പൂച്ച, ജീവിതം ഒരു ഗാനം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം അവർക്ക് ലഭിച്ചു. കൂടാതെ രചന എന്ന ചിത്രത്തിലെ അഭിനയത്തിനും ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനും മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചു. MGR അവാർഡിനു പുറമെ തമിഴ്നാട് കലൈമാമണി പുരസ്കാരം നൽകി അവരെ ആദരിച്ചു.

മോഹനദർശനം, അറിയാതെ, വേനൽമഴ, ദുർഗ, സ്നേഹദൂരം, വസുന്ധര മെഡിക്കൽസ്, സ്ത്രീഹൃദയം, ഓമനത്തിങ്കൾ പക്ഷി, അമ്മത്തമ്പുരാട്ടി തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലും ശ്രീവിദ്യ മികച്ച വേഷങ്ങൾ ചെയ്തു.

40 വർഷത്തെ സിനിമാ ജീവിതം, 800-ലധികം സിനിമകൾ, പിന്നണി ഗായിക, ഭരതനാട്യ നർത്തകി, വൈവിധ്യമാർന്ന വികാരങ്ങളുടെ ചിത്രീകരണത്തിലെ സംയമനവും സൂക്ഷ്മതയും ശ്രീവിദ്യയെ ഒഴിവാക്കാനാകാത്ത നടിയാക്കി മാറ്റി. സ്വന്തം പ്രതിഭ കൊണ്ടാണ് ശ്രീവിദ്യ മലയാള ചലച്ചിത്രങ്ങളെ അളന്നെടുത്തത്. എല്ലാ ഭാഷകളിലെയും മിക്കവാറും എല്ലാ സിനിമകളിലും സ്വന്തം ശബ്ദമായിരുന്നു ഉപയോഗിച്ചത്. 2003 അർബുദ ചികിത്സയ്ക്ക് അവർ വിധേയയായി. 2006 ഓഗസ്റ്റിൽ ശ്രീവിദ്യ മരണപ്പെട്ടു. മതിയായ അവസരങ്ങൾ ലഭിക്കാത്ത സമർത്ഥരായ വിദ്യാർത്ഥികൾക്കു വേണ്ടി ഒരു സംഗീത നൃത്ത വിദ്യാലയം ആരംഭിക്കുന്നതിന്, ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുന്നതിന് തന്റെ എല്ലാ സ്വത്തുക്കളും ശ്രീവിദ്യ ഒസ്യത്തെഴുതി വച്ചു. 53-ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് കരമനയിൽ ബ്രാഹ്മണ സമൂഹം ശ്മശാനത്തിൽ അദ്വൈത പ്രതിഭയായിരുന്ന ആ അഭിനേത്രി എരിഞ്ഞൊടുങ്ങി.

ഒറ്റക്കമ്പി നാദം, അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. സി സോമൻ എന്നൊരു എഴുത്തുകാരനെ കുറിച്ച് ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. സങ്കടങ്ങളുടെ ഇടയൻ, ചിറകില്ലാ പ്രാവ് എന്നീ നോവലുകൾ എഴുതി. സങ്കടങ്ങളുടെ ഇടയൻ എന്ന നോവലിലെ പ്രതിപാദ്യം കാൾ മാർക്സിന്റെ ജീവിതമാണ്. ആര്യനാട് സ്വദേശിയായിരുന്നു സി സോമൻ. ഇമ്മാനുവേൽ എന്നു പേരിട്ടു എന്നൊരു ചെറുകഥാ സമാഹാരം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 2001 മാർച്ച് മാസത്തിലെ മലയാളം വാരികയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഇന്ന് വായിക്കാനിടയായി. പഴയ മാസികകൾ തിരഞ്ഞു നോക്കുന്നതിൻ്റെ ഭാഗമായി പെട്ടെന്ന് കയ്യിൽ കിട്ടിയതാണ് വാരികയിൽ സി സോമൻ എഴുതിയിരിക്കുന്നത് വാട്ട് ഈസ് ഇൻ എ നെയിം എന്ന കഥയാണ്. ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ ഒരു സുന്ദരി യുവതിയെ ഒരു ഓഫീസർ പാട്ടിലാക്കാൻ ശ്രമിക്കുന്നു. അതിലെന്തിരിക്കുന്നു എന്ന് ശ്രോതാക്കൾ ചോദിച്ചേക്കാം. ശരിയാണ്, വിഷയം വളരെ പരിചിതം. പക്ഷേ ഒട്ടും അത്യുക്തി കൂടാതെ, ഒട്ടും ന്യൂനോക്തി കൂടാതെയാണ് സി സോമൻ ആ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രചനാരീതി വിഷയ പരിചിതത്വത്തെ അപരിചിതത്വമാക്കി മാറ്റുന്നു. സി സോമൻ എന്ന കഥാകൃത്ത് വിട പറഞ്ഞിട്ട് കാലമേറെയായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥ ഇന്നും ജീവിക്കുന്നു. ഈ കഥ എഴുതിയയാൾ എനിക്ക് പരിചിതനും സുഹൃത്തുമായ വ്യക്തിയാണെന്ന് പറയാൻ അഭിമാനം. മലയാള വാരികയിലെ ഈ കഥയ്ക്ക് മരണമില്ല തന്നെ.

ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെയായി എന്നൊരു ചൊല്ലുണ്ട്. ഒട്ടകം അങ്ങനെയാണോ എന്നെനിക്കറിയില്ല, എന്നാൽ ചില മനുഷ്യർ അങ്ങനെയാണ്. കച്ചവടത്തിന് ഇന്ത്യയിലെത്തിയ ഇംഗ്ലീഷുകാരൻ ഇവിടുത്തെ നവാബിൻ്റെ മുമ്പിൽ തലകുനിച്ചു നിന്നു, സമ്മാനങ്ങൾ കൊടുത്തു. എന്നിട്ടെന്തായി? കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷുകാരൻ നവാബിൻ്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു. സിയാവുൾ ഹക്ക് ഫൂട്ടോയുടെ കീഴ്ജീവനക്കാരനായിരുന്നു. നല്ല വറുത്ത ചിക്കൻ ഫൂട്ടോ കഴിക്കുമ്പോൾ അത് നോക്കി നിന്ന് ചാളുവ ഒലിപ്പിക്കുന്ന സിയാവുൾ ഹക്കിനെ കുറിച്ച് ഫൂട്ടോയുടെ മകൾ ബേനസീർ ഫൂട്ടോ എഴുതിയിട്ടുണ്ട്. എന്നിട്ടെന്തായി? കഷ്ടകാലത്തിന് സിയാവുൾ ഹക്കിനെ ഫൂട്ടോ സൈനിക ഉദ്യോഗസ്ഥനാക്കി. അധികകാലം കഴിയുന്നതിനു മുമ്പ് ഫൂട്ടോയെ അയാൾ കള്ളക്കേസിൽ കുടുക്കി. കാരാഗ്രഹത്തിൻ്റെ ഭിത്തികളിൽ ഫൂട്ടോയുടെ മുഖം ഇടിച്ചു വികൃതമാക്കി, പിന്നെ തൂക്കിക്കൊന്നു. എങ്ങനെയുണ്ട് ഇവർ ചെയ്യുന്ന ഈ നന്ദികേടിനെ ഒട്ടകത്തോട് സാദൃശ്യപ്പെടുത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒട്ടകം ഒരു പാവമൃഗമാണ്, ഒരു പാവമൃഗം.

ചങ്ങമ്പുഴയുടെയോ ഇടപ്പള്ളിയുടെയോ പി കുഞ്ഞിരാമൻ നായരുടെയോ കവിതകളിൽ പേര് വച്ചില്ല എന്ന് വിചാരിക്കൂ. രണ്ടു വരി വായിച്ചാൽ മതി, അതാരുടെ വരികൾ എന്ന് പറയാനാവും. ഒ എൻ വി, വയലാർ, ജി ശങ്കരക്കുറുപ്പ്, ഇടശ്ശേരി എന്നിവരുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ. ബഷീറിൻ്റെ കഥയിൽ, തകഴിയുടെ കഥയിൽ, എം ജിയുടെ കഥയിൽ പേര് വച്ചിട്ടില്ല എന്ന് വിചാരിക്കൂ. സംശയം കൂടാതെ നമ്മൾ പറയും ഇതിന്ന ആളിൻ്റെ കഥയാണ് എന്ന്. ജോൺസന്റെയും ജി ദേവരാജൻ്റെയും രവീന്ദ്രൻ്റെയും ഒക്കെ സംഗീതത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണ്. പേര് പറയാതെ തന്നെ ആരുടെ സംഗീതമെന്ന് പറയാനാവും. വ്യക്തിത്വ പ്രതിഫലനം എന്ന് പറയുന്നത് ഇതിനെയാണ്. സ്വതസിദ്ധമായ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതും ഇതുതന്നെയാണ്. സ്യൂഡോ ആർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ ഇന്നത്തെ അവസ്ഥ മിക്കവാറും സ്യൂഡോ ആർട്ടാണ്. കഥ വാരികയിൽ വരും, പലതും ശുപാർശ കൊണ്ടും മറ്റും വരുത്തും എന്ന് പറയുന്നതാണ് ശരി. എന്നിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് വായിക്കൂ വായിക്കൂ എന്ന് സമ്മർദ്ദപ്പെടുത്തും. നല്ല ചിക്കൻ കൊടുത്താൽ ആളുകൾ കട്ടച്ചൽ കുഴിവരെയും പോകുമെന്ന് പറയുന്നത് പോലെ കലയുടെ കന്മത പ്രവാഹമുള്ള കവിതകളും കഥകളും ആളുകൾ അന്വേഷിച്ച് വായിക്കും. പഞ്ചസാരയുടെ ഒരു തരി നിലത്ത് കിടന്നാൽ മതി, ഉറുമ്പുകൾ എവിടെ നിന്നോ അന്വേഷിച്ചു വരും. അതങ്ങനെയാണ്.

തെരഞ്ഞെടുക്കാനും അന്വേഷിച്ച് കണ്ടെത്താനുമുള്ള അവസരങ്ങൾ ആളുകൾക്കില്ല. അതിനും മുമ്പേ താല്പര്യമില്ലാത്ത പലതും ഇടിച്ചു കയറി വരികയാണ്, എടുത്തേ തീരൂ എന്ന് നിർബന്ധിക്കപ്പെടുകയാണ്. നിർബന്ധത്തിനിടയിൽ നല്ലതു പലതും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. സാമൂഹിക മാധ്യമങ്ങളുടെ കാര്യവും അതെ, ഇരച്ചു കയറി വരികയാണ്. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ, ഒരുതരം ഇൻഫർമേഷൻ പൊല്യൂഷൻ. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും വിധമുള്ള ഇൻഫർമേഷൻ എങ്ങനെ ഉൾപ്പെടുത്താം എന്ന ചിന്തയേക്കാൾ തനിക്കെങ്ങനെ വൈറലാകാമെന്ന ചിന്തയാണ് ഇൻഫർമേഷൻ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഏതു വിധവും പ്രശസ്തി എന്ന ചിന്ത, നെഗറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടും എന്ന വിശ്വാസം. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന പ്രശസ്തി നിലനിൽക്കുന്നതല്ലെന്ന് മനസ്സിലാക്കുന്നുമില്ല. നെഗറ്റീവ് കാര്യത്തിലൂടെ വൈറലായ ആരെയെങ്കിലും പെട്ടെന്ന് ശ്രോതാക്കൾക്ക് ഇപ്പോൾ ഓർത്തെടുക്കാനാവുന്നുണ്ടോ? കഴിയില്ല. കാരണം അവർക്കൊന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കാനാവില്ല. കാരണം നമ്മൾ സാധാരണ മനുഷ്യർക്കാണ് നല്ലതും തീയതും നന്നായി തിരിച്ചറിയാനാവുന്നത്. അതിനി എത്ര ട്രെൻഡായാലും ട്രെൻഡാക്കിയാലും കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനും നമുക്കറിയാം. അതുപോലും അറിയാത്തവർ സാമൂഹിക മാധ്യമങ്ങളിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്തു ചെയ്യാനാണ്?

നമ്മൾക്ക് കിട്ടുന്ന ഒരറിവ് നമ്മൾ കരുതുന്നു ഇപ്പോൾ ഇത് നമുക്ക് മാത്രമാണ് അറിയുന്നത് എന്ന്. ഉടൻ നമ്മൾ മറ്റുള്ളവർക്കായി പുതുപുത്തൻ അറിവായി അല്ലെങ്കിൽ ചൂടുള്ള അറിവായി പ്രചരിപ്പിക്കുന്നു. ഇതൊരു ബയാസാണ്.

ഉദാഹരണം പറയാം. ദുരന്ത നിവാരണാർത്ഥം പട്ടാളം ബെയ്ലി പാലമുണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. ഓ, ഉടൻ തുടങ്ങി ബെയ്ലിയുടെ ജീവചരിത്രമടക്കമുള്ള കാര്യങ്ങൾ. താൻ പുതുതായി കേട്ട കാര്യം എല്ലാവർക്കും പുതിയതാണെന്ന ധാരണാ പിശക് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇൻഫർമേഷൻ പൊല്യൂഷൻ ഉണ്ടാക്കാനേ ഇതുകൊണ്ട് സാധിക്കുകയുള്ളൂ. പഠിച്ചെഴുതുന്ന കാര്യങ്ങളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് മിക്കവാറും കോപ്പി പേസ്റ്റാണ്, അല്ലെങ്കിൽ കടപ്പാട്. വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കുന്ന പരിപാടിയെന്ന് പഴമക്കാർ പറയും. സാമൂഹിക മാധ്യമങ്ങളെ മലിനപ്പെടുത്തുന്നവരാണ് കൂടുതലും. മലിനമാകും തോറും ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയാതെയാകും. അതാണ് സത്യം.

അതെ, എല്ലാ സിനിമകളും റീവാച്ച് ചെയ്യാനാവില്ല. അതുപോലെ എല്ലാ പുസ്തകങ്ങളും രണ്ടാമത്തെ വായനയ്ക്ക് പറ്റിയൊന്നും വരില്ല. ഒന്നാമത്തെ വായനയ്ക്ക് തന്നെ പറ്റാത്ത പ്രശസ്തിയുള്ള പുസ്തകങ്ങളും ധാരാളമുണ്ട്. അതുപോട്ടെ, ഒന്നുകൂടി വായിക്കണമെന്ന് തോന്നിയിട്ടുള്ളത് ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. രണ്ടാമൂഴമാണ്, മഞ്ഞാണ്, ദൈവത്തിൻ്റെ വേർതികളാണ്, മാപ്പും നെയ്പ്പായസവുമാണ്, അടിയും 124. വീണ്ടും വീണ്ടും അതൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ മനോഹര തീരത്ത് തരുമോ, ഇനിയൊരു ജന്മം കൂടി എന്ന പാട്ട് എത്ര തവണ വേണമെങ്കിലും കേൾക്കാം. ഈ മനോഹര തീരത്ത് എത്ര തവണ വേണമെങ്കിലും ജനിക്കാം. ഇതൊക്കെ ഇപ്പോൾ പറയാനുള്ള കാരണം നെരൂദയുടെ ആത്മകഥ ഒന്നുകൂടി മറച്ചു നോക്കിയപ്പോഴാണ്. വെറുതെ മറച്ചു നോക്കിയാൽ അറിയാതെ വായിച്ചു പോകും, പിന്നെ താഴെ വയ്ക്കാൻ തോന്നില്ല. അങ്ങനെയുള്ള അനേകം പുസ്തകങ്ങളിൽ ഒന്നാണിത്, കാവ്യാത്മകമായ ആത്മകഥ. ജ്വാലാമുഖികൾക്ക് താഴെ, മഞ്ഞണിഞ്ഞ മാമലകൾക്കടുത്ത്, വലിയ തടാകങ്ങൾക്കിടയിൽ, സുരഭിലവും നിശബ്ദവും കെട്ടുപിണഞ്ഞതുമായ കാനനം, ചില്ലിയിലെ കാട്, അതിൻ്റെ മരിച്ച ഇലകളിൽ കാലുകൾ താണുപോകുന്നു, കനം കുറഞ്ഞ ചുള്ളികൾ ശബ്ദത്തോടെ ഒടിയുന്നു, ഭീമാകാരമാർന്ന വൃക്ഷങ്ങൾ ഉയർന്നു നിൽക്കുന്നു, തണുത്ത കാട്ടിൽ നിന്ന് ഒരു പക്ഷി പറക്കുകയാണ്, ചിറകടിച്ചു പറന്ന് അത് സൂര്യപ്രകാശം തട്ടാത്ത മരക്കൊമ്പിൽ ചെന്നിരിക്കുന്നു, ഓബോ ഗാനോപകരണം പോലെ അത് പാടുന്നു. കാട്ടുപുന്നയുടെ മണവും ബോൾഡോ ചെടിയുടെ സൗരഭ്യവും നാസികയിലൂടെ കടന്ന് ആത്മാവിനെ ആകെ ആവരണം ചെയ്യുന്നു. ചിലിയിലെ ഈ വനത്തിൽ പോകാത്തവർ ഈ ഭൂമിയെ അറിയുന്നതേയില്ല. ഈ ഭൂവിഭാഗത്തിൽ നിന്നാണ്, ഈ ചെളിയിൽ നിന്നാണ്, ഈ നിശബ്ദതയിൽ നിന്നാണ് പാബ്ലോ നെരൂദ വന്നത്. അദ്ദേഹം ലോകമാകെ സഞ്ചരിച്ചു, ലോകത്തെമ്പാടും പാടി നടന്നു. മഹാനായ ആ കവിയുടെ, മഹാനായ ആ മനുഷ്യസ്നേഹിയുടെ മെമേഴ്സ് എന്ന ആത്മകഥ വായിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ആഹ്ലാദവും വിഷാദവും കണ്ടറിയുന്നു. സത്യസന്ധതയും കാപട്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. സൗന്ദര്യവും വൈരൂപ്യവും ദർശിക്കാനാവുന്നു. രാഷ്ട്രവ്യവഹാരത്തിൻ്റെ ഔത്കൃഷ്ടവും അധമത്വവും ഗ്രഹിക്കും. സർവോപരി കലയുടെ മാന്ത്രിക ശക്തിക്ക് നമ്മൾ വിധേയമാകും. 20-ാം ശതാബ്ദത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആത്മകഥ പാവ്ലോ നെരൂദയുടെ ആത്മകഥ കസാൻഡ്രാസാക്കിസിൻ്റെ ആത്മകഥയെപ്പോലും ബഹുദൂരം അതിശയിച്ചിരിക്കുന്നു. അതാണ് സത്യം. വായിക്കണം, താഴെ വയ്ക്കാൻ തോന്നില്ല.

ഒന്നുകൂടി വായിക്കാൻ തോന്നാത്ത കഥകൾ എഴുതിയിട്ട് എന്ത് കാര്യം? ഒരിക്കൽ കൂടി കേൾക്കാൻ തോന്നാത്ത പാട്ടുകൾ പാടിയിട്ട് എന്ത് കാര്യം? വീണ്ടും വീണ്ടും കാണാൻ തോന്നാത്ത ചിത്രങ്ങൾ വരച്ചിട്ട് എന്ത് കാര്യം? ആവർത്തനത്താൽ വിരസമാകാത്തതായി എന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രകൃതിയും സ്നേഹവും കലയും എന്നാണ് എൻ്റെ പക്ഷം. എത്ര ആവർത്തിച്ചാലും മടുക്കാത്ത കവിത കലയാണ്. കടൽ തീരത്ത് എന്ന കഥ എത്ര ആവർത്തി വായിച്ചു, ഓരോ തവണയും ഓരോരോ അനുഭവങ്ങളാണ് ആ കഥ സമ്മാനിക്കുന്നത്. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത എത്ര തവണയായാലും മടുക്കുകയില്ല തന്നെ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി എന്ന പാട്ട് കേൾക്കാതിരിക്കാനാവുന്നതെങ്ങനെ? കലയുടെ സ്പർശമുള്ള കഥകൾ ആളുകൾ വായിക്കും, അല്ലാത്തവ വായിപ്പിക്കേണ്ടി വരും, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിർബന്ധിക്കേണ്ടി വരും, സ്വയം പ്രചരിപ്പിക്കേണ്ടി വരും. പ്രതിഭാപൂർവമുള്ള രചനയും അഭ്യാസപൂർവമുള്ള രചനയും രണ്ടും രണ്ടാണ്. പ്രതിഭാശാലിയായ അഭിനേതാവിൻ്റെ നാടകമോ സിനിമയോ കാണുന്നത് പോലെ അല്ല അഭ്യാസശാലിയായ ഒരു നടനോ നടിയോ അഭിനയവുമായി നമ്മളുടെ മുമ്പിലെത്തുന്നത്. അത് നമ്മളെ മടുപ്പിക്കും. എന്നാൽ ചില ചലച്ചിത്രങ്ങൾ എത്ര കണ്ടാലും മടുക്കുകയുമില്ല. അതങ്ങനെയാണ്, അതിൽ കലയുടെ സ്പർശമുണ്ട്.

കഥ എഴുതിയത് സുഹൃത്താണെന്ന് കരുതി അത് ബലേഭേഷ് എന്ന് പറയരുത്. അടുത്ത സുഹൃത്താണ് സിനിമ ചെയ്തത് എന്ന് കരുതി അത്യുദാത്തം എന്നും പറയരുത്. അങ്ങനെയൊരു ട്രെൻഡ് ഇപ്പോഴുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പരസ്പരം പൊക്കൽ. ഒരാളിൻ്റെ പുസ്തകം അയാൾ സാമൂഹിക മാധ്യമത്തിൽ പരിചയപ്പെടുത്തുന്നു. തമ്പും ലവും ഹഗ്ഗും കൊണ്ടുള്ള ഇമോജികളുടെ പ്രളയമാണ് പിന്നെ ലൈക്കുകളുടെ ഘോഷയാത്രയും. ഇതിൽ എത്ര പേർ ആ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വലിയ പാടാണ്. പരസ്പരം പുകഴ്ത്തലല്ലാതെ മറ്റൊന്നുമില്ല. കഥ എഴുതിയത് സുഹൃത്താണെങ്കിലും കലയുടെ സ്പർശമില്ലെങ്കിൽ മേലാൽ ഇങ്ങനെ എഴുതരുത് എന്ന് പറയാൻ ആർജവമുണ്ടാവണം. പറഞ്ഞാൽ അവർക്കെന്തു തോന്നും എന്ന് ചിന്തിക്കുന്നത് അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. അനാവശ്യമായ പുകഴ്ത്തൽ നല്ല എഴുത്തുകൾക്ക് വിഘാതമാകും. നിശ്ചിതമായി വിമർശിക്കാൻ കഴിഞ്ഞാലേ സൗഹൃദം യാഥാർത്ഥ്യമാകും. സാമൂഹിക മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് വിമർശനം സാധ്യമല്ല. വിമർശിച്ചാൽ നിങ്ങൾ ആക്രമണങ്ങൾക്ക് വിധേയമാകും. അതുകൊണ്ട് ഒപ്പം നിൽക്കണമെങ്കിൽ വാനോളം പുകഴ്ത്തൽ കൂടിയേ തീരൂ. എങ്കിലും നിരൂപണവും വിമർശവുമാണ് കലയെ സംശുദ്ധീകരിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല.

ഉദാത്ത കലയ്ക്ക് മാത്രമേ ജീവിതത്തെ സ്വാധീനിക്കാനാവൂ. മാക്ബെത്തും ഹാംലറ്റും ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നു, ലാമിറാബിലെ സ്വാധീനിക്കുന്നു. ഗീതാഞ്ജലിയും കാരമസോവ് സഹോദരന്മാരും നമ്മളെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. കാരണം അവ അത്യുദാത്ത കലയാണ്. അത്രയൊന്നും എത്തിയില്ലെങ്കിലും നമ്മുടെ സെൻസിനെ തുടർന്ന കഥകളും കവിതകളും നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെയുള്ള ചലച്ചിത്രങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും. മലക്കോട്ടൈ വാലിബൻ പോലുള്ള അത്യുദാത്ത ചിത്രങ്ങൾ എപ്പോഴും വേണമെന്നില്ല. അത്യാവശ്യം സെൻസിനെ തുടർന്ന ചലച്ചിത്രങ്ങൾ, അത് പ്രതീക്ഷിക്കുക എന്നത് ആസ്വാദകന്റെ അവകാശമാണ്. സുഖദം ഈ നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ചിരിയെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. സ്വപ്നം കാണാം. രാത്രി സ്വപ്നങ്ങളാകട്ടെ, പകൽ സ്വപ്നങ്ങളാകട്ടെ, ചിരിച്ചുകൊണ്ട് കാണാം. കൂടെ ഉണ്ടായിരുന്നത് മധുജൻ. സന്തോഷം.